വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മ

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നിങ്ങൾ കേട്ടത് അധ്യാത്മ രാമായണം.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആഹ്, നല്ല മഴ. മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടഞ്ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഒൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി
2: റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസി ഡെൽജെവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
0: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
0: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകട ബയോഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ടെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലെ ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലെ എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 7 o'clock.

0: തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ENT രോഗനിർണയ ക്യാമ്പ്. ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച സേവനങ്ങൾ, OP കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യം, റേഡിയോളജി ലബോറട്ടറി പരിശോധനകൾക്ക് പ്രത്യേക ഇളവുകൾ, കൂടാതെ ശസ്ത്രക്രിയയോ തുടർ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ജനറൽ വാർഡിൽ മികച്ച പരിചരണം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇനി പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ. ഈ സുവർണ അവസരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. ബുക്കിംഗിനായി 0469270020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും രാവിലെ തന്നെ കുറെ വിഷസുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസത്തിന്റെ ആശംസ, നല്ല നല്ല പോസിറ്റീവ് കോട്സുകളും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0469273033 0469273033 നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ വിഷസും പോസിറ്റീവ് കോട്സുകളും ഒക്കെ അറിയിക്കാം. 9495730333 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. രാവിലെ തന്നെ കേൾക്കുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകള്, പോസിറ്റീവായിട്ടുള്ള ആളുകൾ, അതെന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. രാവിലെ നമ്മൾ വളരെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ സങ്കടമുള്ള വാർത്തയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം പോയി അല്ലേ. അത് പത്രത്തിൽ ഒരു പേപ്പർ കഷ്ണം വായിച്ചാൽ പോലും അതിലൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളുടെ ദിവസം ഫുള്ളും അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ ഇൻസ്റ്റയിൽ നമ്മൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു റീല് കണ്ടു കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ രാവിലെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ പറയുന്നു, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം ഏകദേശമൊക്കെ ശരിയായി എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ജൂലൈ 21 ഇന്ന് നമ്മുടെ ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായിട്ട് കാലുകുത്തിയ ദിവസമാണ്. അപ്പോളോ 11 ദൗത്യത്തിലൂടെ 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായിട്ട് ചരിത്രം കുറച്ച ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നാണ്. പിന്നെ ദേശീയ രക്തസാക്ഷി ദിനമുണ്ട്. അതുപോലെ ബെൽജിയം ദേശീയ ദിനം, നാഷണൽ ജങ്ക് ഫുഡ് ഡേ. അത് നമ്മളുടെ ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നതാണ്. അത് അമേരിക്കയിൽ ഈ ഒരു ദിവസം ഇന്ന് നാഷണൽ ജങ്ക് ഫുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഈ ഒരു ജൂലൈ 21 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളേ ഉള്ളൂ. പിന്നെ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അന്റാർട്ടിക്കയിലെ കടുത്ത തണുപ്പ് 1983 ഈ ഒരു ദിവസമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ഹാരി പോട്ടർ ഉണ്ടല്ലോ, ഹാരി പോട്ടർ അവസാന പുസ്തകം, ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ലി ഹാലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ലോകമെമ്പാടും പ്രസിദ്ധീകരിച്ചത് 2007 ഈ പറഞ്ഞിട്ടുള്ള ജൂലൈ 21. പിന്നെ നമ്മളുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരുടെ ബർത്ത്ഡേ ഉണ്ട്. അതിൽ കുറച്ച് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാള സിനിമയിലുള്ള ആനി ഉണ്ടല്ലോ, ഒരു സമയത്ത് കത്തിക്കേറി നിന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ച് നല്ല നല്ല സിനിമകൾ ചെയ്ത് ജയറാം മുകേഷ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് കുറേ സിനിമകൾ, വളരെ വിരലിലുണ്ടാവുന്ന സിനിമകളേ ഉള്ളൂ എങ്കിൽ പോലും എല്ലാവരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു നടിയാണ്. ആനിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതാണ് സ്പെഷ്യലായിട്ട് നമുക്ക് പറയാനുള്ള കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. അത് കേക്കണം. അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി. അൻസാർക്ക പറയൂ, ഇന്നത്തെ വിശ്വാസം ആർക്കാണ്?
1: ഇന്നത്തെ വിശ്വാസ് പിന്നെ സന്തോഷ് നടക്കാവ്, പിന്നെ കുമരക ടീം, സൗഹൃദവാണി ഗ്രൂപ്പ്, പിന്നെ മുഹമ്മദ് മുഹമ്മദ് വടക്കെ വാഹനൂർ, പിന്നെ പിന്നെ നമ്മൾ സൗഹൃദവാണി ഗ്രൂപ്പിലും ഗ്രൂപ്പിലുള്ളവർക്കും
0: എല്ലാവർക്കും നമുക്ക് നല്ലൊരു ദിവസം കൊടുക്കാം. ഇങ്ങനെ ഓർത്തോർത്ത് ഓരോരുത്തരുടെയും പറയുമ്പോ നമുക്ക് 1 മണിക്കൂർ അങ്ങ് പോയി
1: കിട്ടും.
0: ശരി, അൻസാരിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. അൻസാറൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ആൾ ഇന്നയാളെന്ന് പറഞ്ഞിട്ട് അതൊരു സ്നേഹവും സന്തോഷമൊക്കെ കൊണ്ട് പറയുന്നതാണ് അല്ലേ. നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഓയേക്ക് ഗുഡ് മോർണിംഗ്. അനിൽകുമാർ ഓയെ പറയൂ. അനിലേട്ടാ, ഇന്നത്തെ വിശ്വാസം ആർക്കാണ്? ചേട്ടന്റെ പേരെന്താ?
2: ഗോപാലകൃഷ്ണൻ.
0: ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ അല്ലേ?
2: ഗോപാലകൃഷ്ണൻ.

0: വിറകുമുണ്ട്, വിറകും. അപ്പൊ അത് മനസ്സിലായി, കുറച്ചു നേരം കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി അതിനകത്ത് കന്യാസ്ത്രീയുടെ
1: വേഷം. ഓക്കെ, അപ്പൊ എന്തായാലും അനിലേട്ടന്റെ ഫ്രണ്ട് ഗോപാലകൃഷ്ണൻ ചേട്ടന് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കേട്ടോ.
0: പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അപ്പൂസും കഥയെക്കുട്ടിക്കും ദേവക്കുട്ടിക്കും മഞ്ജുച്ചി അത്തങ്കേരി ഞങ്ങളുടെ ജംഗ് ഗ്രൂപ്പിലെ എല്ലാവർക്കും, നമ്മുടെ ശിവചേച്ചി എല്ലാവർക്കും
1: എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് ആശംസ കൊടുത്തിട്ടുണ്ട്. അനിലേണ്ണും നല്ലവരുടെ വിഷയം.
0: ഓക്കെ,
1: ബൈ. നമുക്ക് ആത്മജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തിരക്കുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരെ മറക്കാൻ അതൊരു കാരണമാകരുത്. ഒരു ചെറിയ സന്ദേശം പോലും ചില ഹൃദയങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ആശ്വാസമാണ്. ഗുഡ് മോർണിംഗ് ആത്മജ ചേച്ചി, വെരി വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഫസ്റ്റ് ഒരു പാട്ട്, കാനിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പാട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു കോളറും കൂടി ഉണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്. രാജുചേട്ടാ പറയൂ. രാജുചേട്ടാ, രാവിലെ എന്താണ് വിശേഷം? കുഞ്ഞുമോൾ അമ്മായിയുടെ പിറന്നാളാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ
2: ഓക്കെ.
1: അപ്പൊ എന്തായാലും അമ്മായിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പിറന്നാൾ ആശംസ അറിയിക്കുന്നു കേട്ടോ രാജുചേട്ടാ. നല്ലൊരു ഡേ വിഷയുന്നേ. എന്നാ നമുക്ക് ആദ്യത്തെ ചടങ്ങിലേക്ക് കടക്കാം. രാവിലെ ഒരു പാട്ട് കേട്ട് തുടങ്ങുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഈ പാട്ട് ആനി അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയാണ്, കോമഡി സിനിമയാണ്. അപ്പൊ അതിലെ ഒരു പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഫോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഫോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ആശംസകൾ പറയാം, പാട്ടുകൾ കേൾക്കാം. വിളിക്കുന്ന നമ്പർ 04692730333. നെക്സ്റ്റ് കോളർ, ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഞാൻ രാജപ്പൻ.
0: ഗുഡ് മോർണിംഗ് രാജപ്പൻ ചേട്ടാ. എന്താണ് രാജപ്പൻ ചേട്ടാ, രാവിലെ വർക്കിലാണോ?
1: രാവിലെ
0: ആയിക്കോട്ടെ. ഇന്ന് ആർക്കാണ് വിഷസ്?
1: ഇന്നത്തെ വിഷസ് ഉള്ളവർക്കും പിന്നെ മറ്റാവശ്യങ്ങളും
0: ശരി, ഞങ്ങള് തിരിച്ചും രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ പണി നടക്കട്ടെ കേട്ടാ. ഓക്കെ, ബൈ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ അഷ്റഫിക്കയാണ്. ഹായ് സുപ്രഭാതം. ആഗ്രഹിച്ചത് കേൾക്കാനും ഇഷ്ടപ്പെട്ടത് കാണാനും മാത്രമല്ല ഇപ്പോഴും കഴിയാറില്ല. അപ്പോൾ ദേഷ്യപ്പെടുന്നതിനും വിഷമിക്കുന്നതിനും പകരം നമ്മുടെ കാഴ്ചപ്പാടൊന്നു മാറ്റി നോക്കൂ, എല്ലാം മാറുന്നത് കാണാം. ശുഭദിനം നേരുന്നു. ഇന്ന് വിശേഷ ദിനങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് ടി അഷ്റഫ്, വെസ്കൈപ്പുറം. അഷ്റഫിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ് ദീപ.
0: യെസ്, ഗുഡ് മോർണിംഗ്.
2: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: വയനാടുകാരൻ രാവിലെ എന്താണ് പരിപാടി?
2: പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ വിളിച്ചതാ.
0: ഓ, അത് ശരി. അപ്പൊ ഇന്ന് ഓട്ടത്തിനൊന്നും പോണ്ടായിരുന്നോ?
2: വണ്ടി പോണോ? പോവാനാണല്ലോ.
0: ആ, അപ്പൊ അതിന്റെ ഇടയിലൂടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഒന്ന് വിളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചല്ലേ.
2: ഗ്രീറ്റിംഗ് കാർഡ് കേക്കാത്ത ദിവസമല്ലല്ലോ.
0: ആ,
2: തിരക്കാണെങ്കിൽ അത് നമ്മളെ നിർബന്ധല്ലേ.
0: അതെ, നമ്മളിങ്ങനെ, ഞാൻ ഇന്നലെ റേഡിയോ കഫേയില് പറഞ്ഞതുപോലെ ചായ കുടിക്കുന്ന പോലെ ഒരു അഡിക്ഷൻ ആണ് ചില പ്രോഗ്രാംസ് നമുക്ക്. ശരി, അപ്പൊ ഇന്നത്തെ വിഷസ്
2: പറഞ്ഞോളൂ.
0: ആ അതെ, ഇന്ന് ആരാ, ഇന്ന് ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ അല്ലേ? ശരി സിറാജ്, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
2: ഇതുവരെ വിളിച്ചവർക്ക്, ഇനി വിളിക്കാനുള്ളവർക്കും, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒക്കെ നല്ലൊരു ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ അമ്പലപ്പുഴക്കാരി ദീപക്കും.
0: താങ്ക് യു. അപ്പൊ സിറാജിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ, ഫാമിലി എല്ലാവർക്കും. ഓക്കെ
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അങ്ങനെ സിറാജ് വിളിച്ചെല്ലാവർക്കും നല്ലൊരു വിശ്വസ് പറഞ്ഞിട്ടുണ്ട്. രാവിലെ നമുക്ക് ചില സമയത്ത് ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അല്ലെ. നമുക്ക് അറിയാവുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ആരുടെയെങ്കിലൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ നമുക്ക് സന്തോഷം രാവിലെ തന്നെ ഇങ്ങനെ വാരി വിതറാം അല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: യെസ്,
3: ഒരു നല്ല ദിനം ആശംസിക്കാമെന്ന് കരുതിയാണ് വിളിച്ചത്. ആന്റണിയാണ്
0: കടമന്ത്രണോന്ന് പറഞ്ഞിട്ടുണ്ട്.
3: ഞാനേ ഇന്നലെ ഈ ഫുട്ബോൾ കളി കണ്ട്, ഇന്നലെയല്ല, മിനിഞ്ഞാ വന്ന, ഇന്നലെ എഴുന്നേറ്റപ്പോ 8:10 അതായത് എനിക്ക് ഇന്നലെ നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ കഴിഞ്ഞില്ല.
0: അപ്പൊ
3: എന്റെ പ്രിയ സുഹൃത്തിന്റെ ജന്മദിനമായിരുന്നു. അപ്പൊ ഒരു ബിലേറ്റഡ് ജന്മദിന ആശംസ പറയണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്.
0: തീർച്ചയായിട്ടും.
3: ഡാനി കടവന്ത്ര എന്ന് പറയുന്ന സുഹൃത്താണ് ഞങ്ങളുടെ പള്ളിയിലെ കൊയറിലെ ഒരു ഇൻസ്ട്രുമെന്റ്സ് വായിച്ചിരുന്ന ആളായിരുന്നു. പിന്നീട് ടോമിൻ തച്ചങ്കരിയുടെ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ കൊച്ചി നിലയത്തിന്, ആകാശവാണി കൊച്ചി നിലയത്തിന്റെ ഒരു സ്പോൺസർ പ്രോഗ്രാമിലെ സൗണ്ട് എഞ്ചിനീയർ ആണ്.
0: പേരെന്താ പറഞ്ഞത്? എനിക്ക്
3: മനസ്സിലായി. ഡാനി ജെയിംസ് കടവന്ത്ര.
0: മനസ്സിലായി.
3: അദ്ദേഹത്തിന് ഒരു ബിലേറ്റഡ് ജന്മദിനാശംസ പറയണം.
0: തീർച്ചയായിട്ടും. ഓക്കെ ആന്റണി ചേട്ടാ, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ബൈ.
3: താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടന്റെ ഫ്രണ്ട് ഡാനി ജെയിംസ് കടവന്ത്ര ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു സ്പെഷ്യൽ ആയിട്ട്. അപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയാലും നമ്മളിനി അടുത്ത ബർത്ത്ഡേ വരെ ഈ ഒരു ബർത്ത്ഡേയുടെ ആഘോഷം ഇങ്ങനെ നിൽക്കുമല്ലോ. നമ്മളുടെ ഓരോ വർഷവും കഴിയുമോറും വയസ്സൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ജന്മദിനം ആകാറായി വരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വയസ്സ് കൂടുന്തോറും നമ്മൾ കൂടുതലും ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കുറച്ചും കൂടി, ഇപ്പം നമ്മൾ വിചാരിക്കുക ഒരു 20 നമ്മളാണോ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ 30 നമ്മളാണോ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി. ഓരോ ഡേ അല്ലെങ്കിൽ ഓരോ ഇയർ കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ യങ് ആയിട്ടിരിക്കുന്നു എന്ന് തോന്നാറില്ലേ നിങ്ങൾക്ക്? അല്ലെങ്കിൽ അന്നുണ്ടായിരുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി നമുക്ക് ലൈഫിനെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഒരു സമയത്ത് നമ്മൾ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും, ഇപ്പം എന്തെന്നാലും നമ്മൾ അങ്ങ് നേരിടും, അത്രയേ ഉള്ളൂ. ആ രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ പോകണം എന്നുള്ളതാണ് ഓരോ ഇയർ കഴിയുമ്പോഴേക്കും. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ മുഹമ്മദിക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. വേദന കൂടപ്പിറപ്പായവർ എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും അവർ എന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് കാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ മുഹമ്മദിക്കും അറിയിക്കുന്നു. സുലൈ ചേട്ടന്റെ മെസ്സേജ്, മാനസികമായും ശാരീരികമായുമുള്ള പോസിറ്റീവ് അവസ്ഥയാണ് ഉത്സാഹം. ഉത്സാഹം നമ്മുടെ കാര്യശേഷിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. തീക്ഷ്ണതയോടും ഉത്സാഹപ്രഹർഷത്തോടും കൂടി ഓരോ ദിവസത്തെയും സ്വാഗതം ചെയ്യുക. നാം പുരോഗതി നേടുന്നതിന് ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെ കുറെ കൂടി മെച്ചമായ രീതിയിൽ ഇന്ന് ചെയ്യാൻ ശ്രമിക്കാം. ശുഭദിനം നേരുന്നു സുലൈ. സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോയാലോ. ഈ പാട്ടിപ്പോ നമ്മുടെ ഇൻസ്റ്റയില് റീൽസിലൊക്കെ ട്രെൻഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും ഈ ഒരു പാട്ട് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഒരു ടൈമിൽ നല്ല ഹിറ്റാണ്, ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഈ പഴയ പാട്ടുകളൊക്കെ വീണ്ടും ട്രെൻഡായിട്ട് വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പോഴെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ. അപ്പം ഈ പാട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ട് എൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്, അതിൻ്റെ രണ്ട് മൂന്ന് സ്റ്റാൻസ് ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഈ ഒരു പാട്ട് കേട്ടേക്കാമെന്ന്.

0: പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നമ്മൾ വീണ്ടും തിരക്കെത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോകാം. ജീവൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മാക് ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖല്ലേ? സ്പെയിൻ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഒരു ചെറിയ ചരിത്രവും നിമിത്തവും ഇന്നലത്തെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ സ്പെയിൻ വിക്ടറി. ഉദ്ഘാടന മത്സരത്തിന് അതേ രാജ്യങ്ങൾ, അതേ തീയതി. 2010 ലോകകപ്പ് ജൂൺ 11 ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിലുള്ള മത്സരത്തോടെയാണ് ആരംഭിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം 2026 ടൂർണമെന്റും ജൂൺ 11 ആരംഭിച്ചു. അതും മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തോടെ. സ്പെയിൻ വീണ്ടും ഗ്രൂപ്പ് എച്ചിൽ 2010 2026. യൂറോപ്യൻ ചാമ്പ്യന്മാരായാണ് അവരെത്തിയത് 2010 16. അതുപോലെ റൌണ്ട് ഓഫ് 16 പോർച്ചുഗലിനെ 1-0 തോൽപ്പിച്ചു. ബാഴ്സലോണയെ ക്ലബിന്റെ 8 പ്ലെയേഴ്സ് 2010 2026. 2010 ഫസ്റ്റ് മാച്ചിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഇത് ചരിത്രമാകാം, ഒരുപക്ഷെ നിമിത്തവുമാകാം. എന്ത് തോന്നുന്നു എന്നൊക്കെ ഒരു നമ്മളോട് ചോദിച്ചിട്ടാണ് ജീവൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കുറെ പേരെന്നല്ല ഒരു ഭൂരിഭാഗം പേരും ആഗ്രഹിച്ചാണല്ലേ അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് നമ്മൾ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നായിരിക്കാം നമ്മുടെ രാവിലെ ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ. അപ്പൊ എന്തായാലും ജീവൻ ചേട്ടാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ പുഷ്പ ചേച്ചിയാണ്. മുറിവേൽപ്പിക്കുന്നതും മുറിവുണക്കുന്നതും വാക്കുകൾ കൊണ്ടാണ്. ഒന്നോർത്തേക്കുക, ഒരു മനസ്സ് തകർക്കാനും ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാനും വാക്കുകൾക്ക് മാത്രമേ കഴിയൂ. ഗുഡ് മോർണിംഗ് ദീപമോളെ, മോൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. എന്റെ കാതോരം ഗ്രൂപ്പിലെ പ്രിയ കൂട്ടുകാർക്കും അനിൽ, സാജൻ, സജനു, ഉണ്ണിച്ചേട്ടൻ, സിന്ധു, കവിയൂർ, വിജയമ്മ ചേച്ചി, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞുമോളമ്മയ്ക്കും മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പൊടിയാടിയിൽ നിന്നും പുഷ്പ ചേച്ചി രാവിലെ സ്നേഹം വാരി വിതറിയേക്ക. പുഷ്പ ചേച്ചിക്ക് സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഈ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ വാക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന അതാ ഈ പറഞ്ഞതുപോലെ തന്നെ മുറിവേൽപ്പിക്കുന്നതും മുറിവുണക്കുന്നതും ഒക്കെ വാക്കുകൾ കൊണ്ടാണ്. എന്നാലും മുറിവ് ഉണക്കുന്നതിനെക്കാട്ടി കൂടുതൽ മുറിവേൽപ്പിക്കാനായിട്ട് ഒരു വാക്കുകൊണ്ട് സാധിക്കുന്നുള്ളതാണ് അല്ലേ. പിന്നെ ഉണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ആ വാക്കുകൾ കൊണ്ട് ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തണം. എന്നാൽ മാത്രമേ ആ ആൾക്ക് ആ ഒരു മുറിവ് ഉണങ്ങുള്ളൂ. നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഒരു കത്തിയച്ച് കുത്തിയാലും കുഴപ്പമില്ല. നമ്മൾ ഈ വാക്കെന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരാളുടെ മനസ്സിനെ നെഗറ്റീവ് ആക്കാനും ഫീൽ ചെയ്യിപ്പിക്കാനും ഒക്കെ ശക്തിയുള്ള ഒരു സംഭവമാണ് ഈ വാക്കെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. നമ്മൾ രണ്ട് നല്ലതായിട്ട് പോകുന്ന രണ്ട് ബന്ധങ്ങൾ പെട്ടെന്ന് തകർന്ന് തരിപ്പണമാവാനായിട്ട് ഈ ഒരു വാക്ക് മതി. ചിലപ്പം പറയുന്ന ആളൊന്നും ആലോചിച്ചുകൊണ്ടായിരിക്കില്ല പറയുന്നത്, പക്ഷെ കേൾക്കുന്ന ആൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ചില ആൾക്കാരുണ്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു അർത്ഥമില്ലാണ്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ പറയുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവരെ വല്ലാണ്ട് മുറിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വാക്ക് പിന്നെ നമുക്ക് ആ ആളോടുള്ള ഇഷ്ടം തന്നെ പോവേ ഈ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ. പുഷ്പ ചേച്ചി നല്ലൊരു മെസ്സേജ് രാവിലെ അയച്ചു. എനിക്കാണെങ്കിൽ ഈ വാക്കുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഘോരം പ്രസംഗിക്കാൻ തോന്നും. നല്ലൊരു ഡേ വിഷയുന്നു. നെക്സ്റ്റ് മെസ്സേജ് അമ്പിളി ചേച്ചിയാണ്. പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അറിവുണ്ടാവും, അനുഭവത്തിൽ നിന്ന് പഠിക്കുമ്പോൾ തിരിച്ചറിവും. ഗുഡ് മോർണിംഗ്. ഹായ് മോളെ, ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും അനിലിന്റെ ചേട്ടനും ഇപ്പോൾ പറഞ്ഞ അമ്മായിക്കും 1000 ജന്മദിനാശംസകൾ നൽകുന്നു. പിന്നെ ഡിയോൺ മോനും ദിയമോൾക്കും ആകാശ് മോനും നദീറയ്ക്കും സിറാജിനും റേഡിയോ ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. എന്റെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും മോൾക്കും കുടുംബത്തിനും എന്നും വിളിക്കുന്നവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ സ്നേഹത്തോടെ ഞാൻ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പിളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് ആലപ്പുഴക്കാരിയാണ്, നമ്മുടെ മിനി ചേച്ചിയാണ്, മിനി ബാബു. ഗുഡ് മോർണിംഗ് മോളെ, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും സൗഹൃദവാണി സുഹൃത്തുക്കൾക്കും ശീവചേച്ചിക്കും നദീറത്തിക്കും അനിൽകുമാറിനും മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മിനി ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിഷസുകളൊക്കെ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പാട്ട് വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് വിളിക്കുന്നു അറിയില്ല. അതിൻ്റെ ഇടയിൽ ഇത്രയും ഗ്യാപ്പ് വന്നാലും വിളിക്കാൻ സമയമില്ല. ഞാനൊരു പാട്ടിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും വിഷസ് പറയാനായിട്ട് വിളിക്കും. അത് എന്തെങ്കിലും ലാഗിങ് വരുന്നതാണ്, പക്ഷെ ഓൺലൈൻ കേൾക്കുന്നവർക്കെല്ലാം അങ്ങനെ ലാഗിങ് വരുള്ളൂ. അതും നമുക്ക് ചെറിയ സെക്കൻഡ്സിലേ വരുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്യാപ്പിന് വിളിച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൈവിലേക്ക് കയറുമ്പോൾ കുറേ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ വിളിച്ചാൽ മാത്രമേ വിഷസ് പറയാൻ പറ്റുള്ളൂ കേട്ടോ.
നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. നാരായണൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും വേദനിപ്പിച്ചും അവരുടെ കണ്ണീര് കുടിപ്പിച്ചും ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പണമോ പദവിയോ സാമ്രാജ്യമോ എന്ത് തന്നെ ആയാലും ഒരു നാൾ അത് പൂർണ്ണമായും ഇല്ലാതെയാകും. മറ്റൊരാളുടെ ശാപത്തിന്മേൽ കെട്ടിപ്പടുക്കുന്ന ഒന്നിനും ശാശ്വതമായ ആയുസ് ഉണ്ടാകില്ല. അത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ്. എല്ലാവർക്കും സുപ്രഭാതം. നാരായണൻ നായർ. നാരായണൻ ചേട്ടാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഇത്രയും സമയം ഞാൻ നിങ്ങൾക്ക് തന്നു വിശ്വസ പറയാനായിട്ട്. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ശസ്ത്രക്രിയകൾ ഭാരമേറിയ സാമ്പത്തിക ബാധ്യതയായി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സൌജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നു. ഒ പി കൺസൾട്ടേഷനും ശസ്ത്രക്രിയയും പൂർണ്ണമായും സൌജന്യം. ക്യാമ്പ് രജിസ്ട്രേഷൻ ഒ പി കൗണ്ടറിന് സമീപം ലഭ്യമാണ്. ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, മൂലക്കുരു, പ്രമേഹ സംബന്ധമായ മുറിവുകൾ, സ്ഥലങ്ങളിലുണ്ടാകുന്ന മുഴകൾ, പിത്താശയ രോഗങ്ങൾ മുതലായവയ്ക്ക് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും സുരക്ഷിതമായ ശസ്ത്രക്രിയകളും ഇനി തികച്ചും സൌജന്യമായി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമുള്ള ഈ ക്യാമ്പ് സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 0469270020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: സുഭദ്രാമയാണോ? മനസ്സിലായി. എന്താണ് സുഭദ്രാമ വിശേഷം രാവിലെ? മനസ്സിലായി. ശരി ശരി ശരി. അപ്പൊ സുഭദ്രാമ എന്തായാലും അതൊക്കെ ഓരോ കാര്യങ്ങൾ സംഭവിക്കല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും സുഭദ്രാമയ്ക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മള് കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അതെ, വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം കൂടി ചേർന്നാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ. ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ ബൈ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ രാജപ്പൻ ചേട്ടൻ. ഒരു പോസിറ്റീവ് ചിന്ത അയച്ചിട്ടുണ്ട്. ശാന്തമായ ഒരു മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, സമാധാനത്തോടെയുള്ള ഒരു ഉറക്കം, ഇതിനേക്കാൾ വലിയൊരു സമ്പത്ത് ഈ ലോകത്ത് വേറെ ഇല്ല. ശുഭചിന്ത, ശരിയാ. രാത്രി നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം എന്ന് ഞാൻ പറയും. ചില ആൾക്കാർ പറയില്ലേ ഉറക്കമില്ല ഉറക്കമില്ല എന്ന് പറയാം. നമ്മൾ വിചാരിക്കും ഉറക്കമില്ലേ, നമുക്കാണെങ്കിൽ ഉറക്കം തികയുന്നില്ല. അപ്പൊ അങ്ങനെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നവരാണ് ഏറ്റവും വലിയ സമ്പന്നം എന്ന് പറയുന്നത്, സത്യമാണ്. നെക്സ്റ്റ് കോളർ, ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: കോഴഞ്ചേരി.
0: ആ കോഴഞ്ചേരി പറയൂ.
2: കോഴഞ്ചേരി, ഇന്നലെ ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ആ ശരി, ഇന്നലെ ിക്കുട്ടി ചേച്ചി പറഞ്ഞോളൂ, എന്താണ് വിഷസ്?
2: ഇന്നലെ ഞങ്ങളുടെ കുഞ്ഞുവാവയുടെ നൂല് കെട്ടായിരുന്നില്ലെ. അപ്പൊ ആ കുഞ്ഞുവാവയ്ക്ക് ഒരു ആശംസ കൊടുക്കുന്നു ഞാന്. അതുപോലെ തന്നെ എന്റെ ചേച്ചിയുടെ കൊച്ചുമകൾ, ഇന്നലെ അവർക്ക് സ്കൂൾ തുറക്കാറും ഒക്കെ ആയിട്ടില്ല. സ്കൂൾ തുറക്കുവരുന്നില്ല, സ്കൂളിലേക്ക് പോയി. അപ്പോ ജെനിമോള്,
0: ജെനിമോള് ശരി.
2: അപ്പോ ജെനിമോൾക്കും നല്ലൊരു ആശംസ കൊടുക്കുന്നു. പിന്നെ ഇന്നത്തെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, ഇന്ന് വിശേഷ ദിവസങ്ങൾ കടന്നു പോകുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം, പ്രത്യേകിച്ച് ദീപക്കുട്ടിക്ക്.
0: താങ്ക് യു. അപ്പൊ ലല്ലിക്കുട്ടി ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ കേട്ടോ. ബർത്ത്ഡേ പറഞ്ഞ മോളുടെ പേരെന്താ?
2: നൂലുകെട്ട്.
0: നൂലുകെട്ട്. ഓ, നൂലുകെട്ട് ആവുന്നതേ ഉള്ളു. ആ ശരി.
2: അപ്പോഴല്ലേ
0: പേരെന്താ ഇട്ടത്?
2: പേരിന്നലെ ഞാനാ പോയില്ല, മോനാ പോയത്.
0: മോൻ അതുകൊണ്ട് പേര് കേൾക്കാതെ വന്നു. ശരി ശരി, ഓക്കെ. ലല്ലിക്കുട്ടി ചേച്ചി, ജെനിമോൾക്കും നല്ലൊരു വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയുന്നു കേട്ടോ. ഓക്കേ. ഈ നൂലുകെട്ടിനൊക്കെ ഇപ്പോഴത്തെ പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പേരെന്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂ എന്തോ പേരായിരുന്നു, എന്ത് പേരായിരുന്നു. പണ്ടെന്റെ അമ്മമ്മയൊക്കെ വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ പേരൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പറയും, ഇതെന്തോ പേര്, ഇതെങ്ങനെ വിളിക്കും, വല്ല മീനാക്ഷി അല്ലെങ്കിൽ പിന്നെ പാർവതി അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ അല്ലേ വിളിക്കാൻ സുഖം. ശരിയാണ്, ഇപ്പം അതൊക്കെ തിരിച്ചു വരുന്നുണ്ട് ആ പേരുകളൊക്കെ. മീനാക്ഷിയൊക്കെ നല്ല പേരല്ലേ, അപ്പൊ അതൊക്കെ വീണ്ടും ട്രെൻഡായിട്ട് വരുന്നുണ്ടല്ലേ. ഒരു സമയത്ത് അങ്ങനെയൊന്നും ഇടില്ലല്ലോ, പണ്ടത്തെ ആൾക്കാരുടെ പേരാണെന്നൊക്കെ പറയും. പക്ഷെ ആ പേരിനൊരു പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് ആന്റണി ചേട്ടൻ അയച്ചിട്ടുണ്ട്. ഹായ് ദീപ, ജീവിതകാലം മുഴുവൻ ഒരാളെ മാത്രം ഓർത്ത് ജീവിക്കുന്നവർ, ഒപ്പം കഴിയുന്നവരുടെ മനസ്സറിയാതെ പോകുന്നവർ, കിട്ടാത്ത സ്നേഹത്തിന് പിന്നാലെ അലയുന്നവർ, നിമിഷ നേരം കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ, ഈ ലോകത്ത് ഇത്രയേറെ വിചിത്രവും നിഗൂഢവുമായ ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. ഒരു വട്ടം കൂടി ശുഭദിനം നേർന്നുകൊണ്ട് ആന്റണി കടവത്ര. ആ മനുഷ്യൻ ശരിയാണ്, മനുഷ്യന് മാത്രമാണ് പല കാര്യങ്ങളും മറക്കാൻ പറ്റുന്നത്. അത് മറവി അനുഗ്രഹവുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾ മറന്നു പോയതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പോകുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ കിട്ടാത്ത സ്നേഹത്തിന് പിന്നാലെ ആയിരുന്നു. ശരിയാണ്, ഈ പറഞ്ഞതെല്ലാം മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. മനുഷ്യന് മാത്രമുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അനിലേട്ടൻ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും അതിന് പിന്നിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും വീർപ്പും ഉണ്ടായിരുന്നു എന്ന കാര്യം മറക്കരുത്. തളർന്നു പോകുമ്പോൾ അവരുടെ മുഖമൊന്ന് ഓർക്കുക. അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ ഈ ലോകത്ത് മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. യെസ് കറക്റ്റ്. പിന്നെ ശോഭന ചേച്ചി, മിനി ചേച്ചി, സഹർഷക്കുട്ടി, പുഷ്പ ചേച്ചി, ഓകെ ചേച്ചിക്കും എല്ലാ ചേച്ചിമാർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. സിറാജ്, ദീപ, എനിക്ക് എന്നും ആശംസ പറയുന്ന ഓക്കെ മോളെ അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ആശംസ അറിയിക്കണേന്ന്. അപ്പൊ ഓക്കെ മോളെ അമ്പിളി ചേച്ചിക്ക് ഞാൻ ആശംസ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിറാജ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് ചക്രകുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ചക്രകുട്ടി തന്നെയല്ലേ അയച്ചിരിക്കുന്നത് അല്ലേ, ചെറുതായിട്ടൊന്നും മാറിപ്പോയതും അല്ലേ. ഓക്കെ സിന്ധു ചേച്ചി, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ മിനി ചേച്ചിയാണ്, മിനി റജി. മറ്റുള്ളവരുടെ രഹസ്യങ്ങളും കുറ്റങ്ങളും പരസ്പരം പറഞ്ഞു നടക്കുന്ന അധമന്മാർ ചിതൽപ്പുറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകും. രാവിലെ തന്നെ എന്താണ്, ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. ലേഖ ബിജുവിന്റെ വീട്ടിൽ പോയിരുന്നു, ലേഖ ബിജുവിന്റെ കുടുംബത്തിന് നല്ലൊരു ആശംസ. പിന്നെ റേഡിയോ കൂട്ടുകാർക്കും അപർണക്കുട്ടിക്കും ദീപക്കുട്ടിക്കും അമൃതക്കുട്ടിക്കും നല്ല ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. നെക്സ്റ്റ് ഒരു പിക്ചർ മെസ്സേജ് സുലഭ ചേച്ചിയുടെ വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് സുലഭ ചേച്ചി. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സുജ ചേച്ചിയാണ്, ഇരവി പേരൂരെന്ന്. രക്തബന്ധത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും മുത്തുകൾ കൊണ്ട് നമ്മൾ കോർത്തെടുക്കുന്ന മാസ്മരികമായ ഒരു ബന്ധം, അതാണ് സൗഹൃദം. മാക്ഫാസ്റ്റിലെ എല്ലാ പ്രവർത്തകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ വെഡിങ് ആനിവേഴ്സറി മറ്റുള്ള ഫംഗ്ഷൻസ് ഒക്കെയുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സുജ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആബിദ. ആബിദ, എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്നത് അഹങ്കാരമാണ്. എല്ലാവർക്കും എന്നെ ആവശ്യമുണ്ട് എന്നത് തെറ്റിദ്ധാരണയാണ്. എന്നാൽ ആരൊക്കെയോ എനിക്കുമുണ്ട് എന്ന് കരുതുന്നതാണ് ജീവിതം. ഓക്കെ, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നദീറയത്തെയാണ് അയച്ചിരിക്കുന്നത്. പ്രശ്നങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏതൊരു ജീവിതത്തിലും ഉണ്ടാവും. എന്നാൽ അവയെ എപ്രകാരം നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്തിനേയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനാകുമ്പോൾ മാത്രമേ ജീവിതം മനോഹരമാകൂ. ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു എന്റെ ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും കാതോരം കൂട്ടുകാർക്കും, വിജയമ്മ ചേച്ചി, മോഹൻ ചേട്ടൻ, മിനി ബാബു, ഒ കെ അമ്പിളി, അമ്പിളി സുനിൽ, കുമാരി, എല്ലാവർക്കും ആശംസകൾ. ദീപമോളെ ഇന്നലെ മോർണിംഗ് റേഡിയോ കേട്ടില്ല. ലോകകപ്പ് ഫൈനൽ കണ്ട് കിടന്നപ്പോൾ 5 മണി 8 മണിക്കാണ് എണീറ്റത്. സ്പെയിനിന്റെ കളി അടിപൊളി, എന്താ പറയാ, കണ്ടപ്പോൾ ഉറക്കം വന്നില്ല. അർജന്റീനയ്ക്ക് പന്ത് കിട്ടിയില്ല, ഞാൻ ബ്രസീലിന്റെ ഫാനായിരുന്നു. സ്പെയിനിന്റെ കളി കണ്ടപ്പോൾ ഇപ്പൊ സ്പെയിൻ ടീമിന്റെ ഫാനായി. അത് ശരി. ഓക്കെ, നദീറയത്ത നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ലേഖ ചേച്ചി, ഗുഡ് മോർണിംഗ് മോളെ, എല്ലാവർക്കും നല്ലവരുടെ ആശംസിക്കുന്നു. കഴിഞ്ഞ സൺഡേ മിനി റജി എന്നെ കാണാൻ വന്നു പെരുന്നയിൽ. ഭഗവാനെ കാണാൻ പോയിട്ടാണ് വന്നത്. ചേച്ചിക്ക് നല്ലൊരു ഹായി പറയണേ, അങ്ങനെയൊന്നല്ല അയച്ചത്. അനിലിനും ചങ്സിനും അന്നയ്ക്കും ആശംസകൾ നേരുന്നു. പെരുന്നയാണ് കേട്ടോ എന്ന്. പിന്നെ എന്തായിരുന്നു മിനി ചേച്ചി അയച്ചിരുന്നത്? ലേഖ ബിജുവിന്റെ വീട്ടിൽ പോയിരുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ, പെരുന്നയായിരുന്നു എന്ന്. ഓക്കെ, പെരുന്നയാണ് കേട്ടോ എന്ന്. ആ സ്ഥലപ്പേരല്ലേ. ശരി, അടുത്ത മെസ്സേജ് ലില്ലിക്കുട്ടി ചേച്ചി എന്തോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, പിന്നെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. എല്ലാവരുടെ മെസ്സേജൊക്കെ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അടുത്ത പാട്ടെന്ന് പറയുന്നത് ഈ പാട്ട് പല വട്ടം ഞാൻ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടാലും മതിയാവാത്ത പാട്ടാണ് എനിക്കത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ റിയാലിറ്റി ഷോ ഉണ്ടല്ലോ ഏഷ്യാനെറ്റിൽ, അപ്പം ആ ഒരു ഷോ കണ്ടപ്പോഴേക്കും നമ്മുടെ ചിത്ര ചേച്ചിയൊക്കെ കൂടി പാടിയത് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീല് വന്നോണ്ടിരിക്കുക. കനകനിലാവ് എന്നുള്ള പാട്ട്, അയ്യോ എന്താ, നമുക്ക് ഈ ഗൂസ് ബംസ് ഒക്കെ വരിക എന്ന് പറയുന്നില്ലേ. വിധുപ്രതാപും സിത്താരയും ചിത്ര ചേച്ചിയും പിന്നെ അവിടെയുള്ള കുട്ടികളും എന്റെ മറ്റേ ഗ്രാൻഡ് ജൂറീസ് ജഡ്ജസും എല്ലാരും കൂടി ചേർന്ന് ആ പാട്ട് എത്ര കളർഫുൾ ആക്കി എന്നുള്ളതാണ്. അപ്പൊ കേൾക്കുമ്പോ കൊതിയാവുക. ആ പാട്ട് എങ്ങനെയാ ചെയ്തു വെച്ചിരിക്കുന്നുള്ളത്, നമുക്ക് എപ്പോ കേട്ടാലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന പാട്ട്, എന്ത് രസമാണ്. അപ്പൊ എനിക്കിങ്ങനെ അതും എനിക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേട്ട് എനിക്ക് സന്തോഷം തോന്നി, ആ സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അറിയാമല്ലോ പാട്ടിലൂടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ആ പാട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ. നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
1: 8 o'clock. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ഹോസ്പിറ്റൽസ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ തിരഞ്ഞെടുക്കുന്നു. മുതിർന്ന കർഷകൻ, മികച്ച കർഷക, കർഷകൻ, വനിതാ കർഷക, ക്ഷീര കർഷക, കർഷകൻ, SC കർഷക, കർഷകൻ, വിദ്യാർത്ഥി കർഷക, കർഷകൻ, കർഷക തൊഴിലാളി എന്നീ മേഖലകളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്നു. പേരും വിലാസവും ഫോൺ നമ്പറും ഏത് വിഭാഗത്തിലേക്ക് പരിഗണിക്കണമെന്നും ചേർത്ത് അപേക്ഷ നൽകണം. കരമടച്ച രസീത്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം കൃഷിഭവനിൽ എത്തിക്കണം. അവസാന തീയതി ജൂലൈ 31 വൈകുന്നേരം 5 മണി വരെ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ആദരിക്കപ്പെട്ടവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ മല്ലപ്പള്ളി ടൌണിന്റെ ഹൃദയഭാഗത്തെ സംരക്ഷണ ഭിത്തി അപകടത്തിൽ. പ്രധാന കവലയിൽ നിന്ന് പൂവനക്കടവിലേക്ക് പോകുന്ന വഴിയിലേക്കാണ് റോഡ് വശത്തെ കരിങ്കൽ കെട്ട് ചരിഞ്ഞു നിൽക്കുന്നത്. കുറ്റിച്ചെടികൾ വളർന്നതിനാൽ യഥാർത്ഥ അവസ്ഥ പെട്ടെന്ന് അറിയില്ല. മുകളിലെ ഇരുമ്പ് കൈവരി താഴേക്ക് വീണുകിടക്കുന്നു. അപകടമറിയാതെ പലരും ഇതിൽ കയറി ഇരിക്കാറുമുണ്ട്. മാരകമായ പാരക്വാറ്റ് എന്ന കളനാശിനിക്ക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അത് കേരളത്തിന്റെ കൂടി വിജയം. 2011 കേരളം ഈ കളനാശിനി നിരോധിച്ചെങ്കിലും നടപടിക്രമം പാലിച്ചില്ലെന്ന് പറഞ്ഞ് വിലക്ക് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വർഷങ്ങളായി പരിസ്ഥിതി പ്രവർത്തകരും ഡോക്ടർമാരും നടത്തിവന്ന പോരാട്ടം കൂടിയാണ് ഇപ്പോൾ വിജയം കാണുന്നത്. ലോകത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും മാരകമായ കളനാശിനികളിൽ ഒന്നായാണ് ഇതിനെ വിലയിരുത്തുന്നതെന്ന് ഗവേഷകനായ AD ദിലീപ് കുമാർ പറഞ്ഞു. ഉള്ളിൽ ചെന്നാൽ മറുമരുന്നില്ല. 70 രാജ്യങ്ങൾ ഇത് നിരോധിച്ചിട്ടുണ്ട്. ഒഡീഷയിലെ ഡോക്ടർമാർ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വിവിധ പഠന ഫലങ്ങൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്തതോടെയാണ് വിലക്ക് വരുന്നത്. ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന വാഹനങ്ങളെയും ഉത്തരവാദികളെയും കണ്ടെത്താൻ ഓരോ ജില്ലയിലും പ്രത്യേക പോലീസ് സ്ക്വാഡുകൾ രൂപവൽക്കരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപകടത്തിനിടയാക്കിയ വാഹനങ്ങൾ കണ്ടെത്താനാകാത്തതിനാൽ ഇരകൾക്ക് ഇൻഷുറൻസ് സഹായമടക്കം നിഷേധിക്കുന്നത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ഉത്തരവ്. സ്ക്വാഡുകൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കണം. സൈബർ പോലീസിന്റെ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സ്ക്വാഡുകളുടെ ഫോൺ നമ്പറുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. അപകടം നടന്ന ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും പോലീസ് സേനകൾ ഏകോപിതമായി പ്രവർത്തിക്കണമെന്നും കോടതി പറഞ്ഞു. പയറുവർഗ്ഗ വിളകളുടെ സംസ്കരണ പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പൾസസ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ, വ്യക്തികൾ എന്നിവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് CRU.agridar.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 0471-230-4481 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പറിന് മികച്ച തുടക്കം. ആദ്യ ദിനമായ തിങ്കളാഴ്ച തന്നെ 872,540 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. കഴിഞ്ഞ വർഷം ആദ്യ ദിനത്തിൽ 317,850 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മികച്ച സ്വീകരണവും വിശ്വാസവുമാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. പൊതുജനങ്ങൾ അംഗീകൃത ഭാഗ്യക്കുറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ മാത്രം ടിക്കറ്റുകൾ വാങ്ങണമെന്നും ടിക്കറ്റിന്റെ സുരക്ഷാ സവിശേഷതകളും QR കോഡും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ വള്ളോക്കുന്ന്, കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഓതറ, റാന്നി ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് പടി, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ കല്ലേലി എന്നീ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് വോട്ടർ പട്ടിക 21 പ്രസിദ്ധീകരിക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. അപേക്ഷകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കാം. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി 1 വർഷം പൂർത്തിയാക്കി കുടിശ്ശികയില്ലാതെ അംശദായം അടച്ചുവരുന്ന അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്നവർ കോഴ്സിൽ പ്രവേശനം നേടി 60 ദിവസത്തിനകം ഓൺലൈനായി services.unorganized.wssb.org/index.php ഹോമിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി September 30. പള്ളിയോടങ്ങളുടെ സുഗമമായ വരവിനും പോക്കിനും പ്രയാസമായി പമ്പയാറ്റിലെ മൺപുറ്റുകൾ. നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതും പള്ളിയോടങ്ങളുടെ വരവിനെ ബാധിച്ചു. വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ആദ്യ ദിവസമായ ഞായറാഴ്ച എത്തിയ 10 പള്ളിയോടങ്ങളിൽ ഭൂരിപക്ഷവും നദിയിൽ ഉറച്ചിരുന്നു. നദിയിൽ പല ഭാഗത്തായി രൂപപ്പെട്ട പുറ്റുകളാണ് വള്ളം ഉറയ്ക്കാൻ കാരണമായതും. വെള്ളത്തിൽ ഇറങ്ങിയാണ് പള്ളിയോടം വലിച്ച് ജലനിരപ്പ് ഉയർന്ന ഭാഗത്തേക്ക് മാറ്റിയത്. ഞായറാഴ്ച രാത്രി പെയ്ത മഴയെ തുടർന്ന് തിങ്കളാഴ്ച നദിയിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു. അതിനാൽ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ അടുക്കുന്നതിന് പ്രയാസം നേരിട്ടില്ല. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്ന് 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 30 September സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റുകൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഇനി സ്പോർട്സ് ന്യൂസ്. പന്ത് കാലിൽ ഒട്ടിച്ചു ചേർത്ത പോലെ മൈതാനം നിറയുന്ന 10 പേർ. എവിടെ നോക്കിയാലും ആ ചെങ്കുപ്പായക്കാർ. പോർച്ചുഗലിനെയും ബെൽജിയത്തെയും ഫ്രാൻസിനെയും അനായാസം മറികടന്ന സ്പാനിഷ് പടയോട്ടം ഒടുവിൽ അർജന്റീനയുടെ ആവേശപ്പടയും കടന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ കൊടിനാട്ടി. സ്പെയിനിന്റെ 2 കിരീടം, ഇക്കുറി ആധികാരികം അനായാസം. ഞായറാഴ്ച രാത്രി ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായി 1 തോൽപ്പിച്ച കളിയുടെ തിരക്കഥയും സംവിധാനവും സ്പെയിനിന്റേതായിരുന്നു. അതിഥി താരത്തിന്റെ റോൾ മാത്രമായിരുന്നു അർജന്റീനയ്ക്ക്. ഫൈനലിൽ കളം മുഴുവൻ സ്പെയിൻ നിയന്ത്രിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഏകപക്ഷീയമായ ഫൈനലുകളിലൊന്നാണ് ഞായറാഴ്ച നടന്നത്. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓർത്തോപീഡിക് സർജറിക്ക് നല്ലൊരു ചെലവ് വരുമെന്ന് കരുതി ചികിത്സ നീട്ടിവെക്കുകയാണോ? എങ്കിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒപ്പം ഓർത്തോ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ജനറൽ വാർഡിൽ സർജറി ഉൾപ്പെടെയുള്ള പ്രതിദിന ചികിത്സാ നിരക്ക് വെറും 2,000 രൂപ വരെ മാത്രം. മരുന്നുകൾക്ക് പ്രതിദിനം 1,000 രൂപ വരെ സൗജന്യം. ലാബ് ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ 500 രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നു. സർജിക്കൽ ഉപകരണങ്ങൾക്ക് 1,500 രൂപ വരെ സൗജന്യം. മറക്കണ്ട, ഈ ഓഫർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0469270000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഏത് സമയത്താണേലും കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കഥ കൂടിയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഗുഡ് മോർണിംഗ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെ ദീപ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഒരു കഥയിലേക്ക് പോവാണ്. ഒരു ദിവസം ഒരു മീൻപിടുത്തക്കാരൻ കടലിന്റെ തീരത്തുള്ള ഒരു മരത്തിന്റെ താഴെയിരുന്ന് വെറുതെ കടലും നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയം അതുവഴി പോയ ഒരു പണക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ഇയാളെ കണ്ടു. അപ്പൊ ഈ ബിസിനസ്സുകാരൻ നേരെ മീൻപിടുത്തക്കാരന്റെ അടുത്ത് എന്ന് കേട്ടോ.

എന്നിട്ട് അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, ഇനിയിപ്പൊ എന്തിനാവും പോയത്? മീൻ വാങ്ങാനായിരിക്കോ? അറിയില്ല, എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് നോക്കാം എന്ത് ചെയ്യാനാണ് മീൻപിടുത്തക്കാരന്റെ അടുത്തേക്ക് ബിസിനസ് മാൻ പോയതെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

അങ്ങനെ ബിസിനസ്മാൻ മീൻപിടുത്തക്കാരന്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, താൻ എന്തിനാടോ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ഈ മരത്തിന്റെ താഴെ ഇരുന്ന് വെറുതെ സമയം കളയുന്നത്? അപ്പൊ നമ്മുടെ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഞാനതിന് ഇന്നത്തേക്കുള്ള മീനെല്ലാം പിടിച്ചു കഴിഞ്ഞല്ലോ, എനിക്കതു മതി. ഇത് കേട്ടപ്പോ ആ ബിസിനസ്മാന് ശരിക്കും ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് അയാള് പറഞ്ഞു, എടോ എന്നാ തനിക്ക് വെറുതെ ഇരുന്ന് സമയം കളയാതെ കുറച്ചുകൂടി മീനെ പോയി പിടിച്ചൂടെ, എന്തിനാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തി. ഇനി എന്താവും, ഇനി എന്താവും എന്നുള്ളത് പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും കഥയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സമയം കളയാതെ കുറച്ചുകൂടെ മീൻ പിടിച്ചൂടെ എന്ന് പറഞ്ഞ ബിസിനസ്മാനോട് മീൻപിടുത്തക്കാരൻ ചോദിച്ചു, കുറേ മീനെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ബിസിനസ്മാൻ പറഞ്ഞു, എടോ, താൻ കൂടുതൽ മീൻ പിടിച്ചാൽ അത് വിറ്റ് തനിക്ക് കൂടുതൽ പണം സമ്പാദിച്ചൂടെ? ആ പൈസയ്ക്ക് എന്നിട്ട് ഒരു വലിയ ബോട്ട് കൂടെ വാങ്ങാലോ. അപ്പോഴും നമ്മുടെ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ബിസിനസ്മാൻ പറഞ്ഞു, എന്നിട്ട് ആ വലിയ ബോട്ട് വെച്ച് തനിക്ക് കുറച്ചുകൂടെ ഡീപ്പായ സ്ഥലത്തേക്ക് പോയി കൂടുതൽ മീൻ പിടിക്കാലോ, അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാലോ എന്ന്. ഇത്രയൊക്കെ ഒരു ബിസിനസ്മാൻ പറയുമ്പോ നമ്മുടെ മീൻപിടുത്തക്കാരന്റെ സ്വഭാവം ഒന്ന് മാറുമായിരിക്കും അല്ലേ? നോക്കാം പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

അങ്ങനെ നമ്മളുടെ കഥയിലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് മീൻപിടുത്തക്കാരന്റെ മനസ്സ് മാറുമോ എന്നുള്ളതാണ്. ബോട്ട് വാങ്ങൂ എന്ന് പറഞ്ഞ ബിസിനസ്മാനോട് അപ്പോഴും നമ്മുടെ മീൻപിടുത്തക്കാരൻ വീണ്ടും പറഞ്ഞ എന്താണെന്നറിയോ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ബിസിനസ്മാൻ പറഞ്ഞു, തനിക്കപ്പോ കൂടുതൽ ബോട്ട് വാങ്ങാം, മറ്റുള്ള ആളുകളെ ജോലിക്ക് വെക്കാം, അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ. അപ്പോഴും മീൻപിടുത്തക്കാരൻ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞത്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. അപ്പോ ബിസിനസ്മാൻ പറഞ്ഞു, എടോ എന്നാൽ തനിക്ക് എന്നെ പോലെ പണക്കാരനായ ബിസിനസ്മാൻ ആകാൻ പറ്റും, അപ്പൊ തനിക്ക് സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാമെന്ന്. അപ്പൊ മീൻപിടുത്തക്കാരൻ എന്ത് പറഞ്ഞാണ്, ശരിയാ, എനിക്കും അങ്ങനെ പണക്കാരനാകണം എന്ന് പറഞ്ഞു കാണുമോ, അതോ വേറെന്തെങ്കിലും ഉത്തരമായിരിക്കോ? പാട്ടിന് ശേഷം പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ കാശ് കിട്ടിയാൽ സമാധാനമായി എൻജോയ് ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞ ബിസിനസ്മാനോട് മീൻപിടുത്തക്കാരൻ ചോദിച്ചു, ഞാനിപ്പോ പിന്നെ എന്ത് ചെയ്യുവാണെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ എൻജോയ് ചെയ്യാണ്, ഞാൻ സന്തോഷിക്കുകയാണ്. ശരിയല്ലേ? മീൻപിടുത്തക്കാരൻ ഒരു പരാതിയും പറഞ്ഞില്ല, അദ്ദേഹം എൻജോയ് ചെയ്യുവല്ലേ. നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ നേടാൻ നന്നായി കഷ്ടപ്പെടുകയും വേണം. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ പണമൊക്കെ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിൽ ജീവിക്കാൻ മറന്നു പോരുത്. അത് ഈ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ആവരുത് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം ഉണ്ടാവുന്നത്, അത് ചെയ്യുക. ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യണോ, ഇനി ഫ്രണ്ട്സുമായിട്ട് ചുറ്റണോ, ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യണോ, അതൊക്കെ നമ്മുടെ സന്തോഷമാണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ പാഠം. എന്തായാലും ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് ഞാൻ യാത്ര പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: ചെറുതിലാണ് ദൈവാനുഗ്രഹമുള്ളത്, ചെറുതിനെ മറക്കരുത്. ചെറുതിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. കൊറോണ കാലത്തിന് മുമ്പ് മനുഷ്യൻ വലിപ്പത്തിൽ ഒത്തിരി ശ്രദ്ധിച്ചു. ഉള്ളിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് പുറമേ അത് വീടായി, വാഹനമായി, ആഭരണങ്ങളായി, വസ്ത്രങ്ങളായി ഒക്കെ ജീവിതങ്ങളെ കാഴ്ച ബംഗ്ലാവുകളാക്കിയതുപോലെ സ്വയം വലിയവരാവാൻ ശ്രമിക്കുന്ന അനേകരെ നാം കണ്ടിട്ടുണ്ട്, നാം കാണുന്നു. ഒരുപക്ഷെ നാമും അങ്ങനെയുള്ളവരിൽ ഒരാളായിരിക്കാം. ഉള്ളിൽ പൊള്ളയായ പാത്രമേ ശബ്ദമുണ്ടാക്കുകയുള്ളൂ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞതിനെ ശബ്ദമുണ്ടാക്കാൻ പറ്റില്ല, നിശബ്ദമായതിനു മാത്രമേ കൂവിക്കരയാൻ സാധിക്കത്തുള്ളൂ. ഒരു വേള ഭണ്ണാരത്തിൽ വലിയ തുകകൾ നിക്ഷേപിച്ചവർ, യേശുതമ്പുരാൻ അതൊക്കെ കണ്ടല്ലോ എന്നഭിമാനിച്ച് തലയുയർത്തി അഭിനന്ദനങ്ങൾ കേൾക്കാൻ ചെവി കൂർപ്പിച്ചു നിന്നപ്പോൾ അതാ ഗുരു ഒരു വചനം ഉരുവിടുന്നു. അവിടേക്ക് കടന്നു വന്ന വിധവയായ ഒരു പാവപ്പെട്ട സ്ത്രീ ആരോരും കാണാതെ രണ്ട് ചെമ്പിൻ തുട്ടുകൾ ആ ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചു. അത് കണ്ട് ദൈവമായ യേശുതമ്പുരാൻ പറഞ്ഞു, ഇവൾ അമൂല്യമായ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ ഉള്ളായ്മയിൽ നിന്ന് തങ്ങൾക്ക് സാധിക്കുന്നത് അവരിട്ടു, എന്നാൽ ഈ വിധവയാകട്ടെ തനിക്കുള്ളതെല്ലാം. കുഞ്ഞുണ്ണിമാഷ് പാടുന്നുണ്ട്, എന്നെ എൻ തലയിൽ പേറി നടക്കുക നിമിത്തമായി എനിക്ക് വീഴ്ച പറ്റുന്ന ഇതെല്ലാ ദിക്കിലും എപ്പോഴും. വളരെ മനോഹരമായ കാര്യമാണ്, എന്നെ എൻ തലയിൽ പേറി നടക്കുക നിമിത്തമായി എനിക്ക് വീഴ്ച പറ്റുന്ന ഇതെല്ലാ ദിക്കിലും എപ്പോഴും. പണ്ടേ പൂർവികർ പറയുമായിരുന്നു, എള്ളു ചോരുന്നതറിഞ്ഞാലേ തേങ്ങ ചോരുന്നതറിയൂ എന്ന്. ചെറുതിനെ നിസാരമാക്കരുത്. ചെറിയ തെറ്റുകൾ തിരുത്തപ്പെടാതെ പോയാൽ അത് വലിയ വിപത്തായിരിക്കും. ചെറിയ നല്ല തുടക്കങ്ങളാണ് വലിയ സംരംഭങ്ങളായി പരിണമിക്കപ്പെടുന്നത്. ചെറുതിന്റെ വലിപ്പം ഗ്രഹിക്കുമ്പോഴാണ് ഒരുവൻ ജ്ഞാനം ഉള്ളവനായിട്ട് തീരുന്നത്. ദൈവം മനുഷ്യനായപ്പോൾ പുൽക്കൂട്ടിൽ ജനിച്ചു. കീറത്തുണിയിൽ പ്രപഞ്ച സൃഷ്ടാവ് പുതിയപ്പെട്ടു. ജനിച്ച വീടിന്റെ പേരിലും കുടുംബത്തിന്റെ സൽപ്പേരിലും നേടിയെടുത്ത വിജയങ്ങളുടെയും ഒക്കെ പേരിലോ മെനഞ്ഞെടുക്കുന്ന ജാടകളിലൂടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനൊരിക്കലും പക്വതിയാവുന്നില്ല. ഒരാള് പോലും നമ്മുടെ മുമ്പിൽ ചെറുതാവാൻ നാം അനുവദിക്കാൻ പാടില്ല. അത് നമ്മുടെ പാപ്പരത്വമാണ്. നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ചെറുതാവുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാട് അതിൻ്റെ കുറവാണ്. ഒരു പിഞ്ചു കുഞ്ഞു പോലും നമ്മുടെ മുമ്പിൽ ചെറുതാവുന്നില്ല എന്ന് വരുന്നത് എത്രയോ വലിയ സന്തോഷമാണ്. വിശുദ്ധ ബെനഡിക്ട് എന്ന് പറയുന്ന പരിശുദ്ധൻ പറയുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം അത് എളിമയാണ്, നിസാരതയാണ്, താൻഭാവമില്ലായ്മയാണ് എന്ന്. അത് സംസാരത്തില്, ചിന്തയില്, പ്രവൃത്തിയില്. അപ്പം ഇങ്ങനെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും താൻ പോരുമ ഒട്ടുമില്ലാതാവുമ്പോൾ നമ്മൾ വലിയവരായിട്ടാണ് രൂപാന്തരപ്പെടുക. ഈ വലിയ മനോഭാവം നമ്മുടെ ജീവിതത്തിന് കൂട്ടാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
2: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിക്കൻ പോക്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, വേനൽക്കാല രോഗങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു അസുഖമാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ എന്നെത്തിയിരിക്കുന്നത് ശ്രീ കാർത്യായനി ക്ലിനിക്കിലെ ഡോക്ടർ അഞ്ജന വി പിള്ളൈ. നമുക്ക് ഡോക്ടറിനെ വെൽക്കം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേനൽക്കാല രോഗമാണല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊന്ന് കൂടുതലൊന്ന് വിശദീകരിക്കാമോ?
2: ഈ പറയുന്നത് പോലെ വേനൽക്കാലമാകുമ്പോൾ ധാരാളമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ്. ഇതൊരു വൈറൽ രോഗമാണ്. വേരിസെല്ല സൂസ്റ്റർ വൈറസ് മൂലമാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്. ഈ വൈറസ് വേനൽക്കാലമാകുമ്പോൾ ധാരാളമായി പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതുമായി സമ്പർക്കം പുലർത്തുന്നവർക്കാണ് ചിക്കൻ പോക്സ് കൂടുതൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് രണ്ടാഴ്ച ഉണ്ടാകും.
1: അതുപോലെ ഇതൊരു പകർച്ചവ്യാധിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചിക്കൻ പോക്സ് വേറൊരാളിലേക്ക് എങ്ങനെയാണ് പകരുന്നത്?
2: ചിക്കൻ പോക്സ് ഉള്ള ഒരു രോഗിയിലുള്ള കുമിളകൾ ചൊറിഞ്ഞു പൊട്ടുകയും ആ കുമിളകളിൽ നിന്ന് ജലാംശം പുറത്തു വരികയും ആ കൈകൊണ്ട് ഏതൊക്കെ പ്രതലത്തിൽ തൊടുന്നോ അവിടെയൊക്കെ രോഗാണുക്കൾ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ശരീരത്തിലെ പുറത്തുമുള്ള കുമിളകൾ ശരീരത്തിൽ ഉള്ളിലും കുമിളകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വായില് തൊണ്ടയില് ഈ കുമിളകൾ പൊട്ടുമ്പോൾ അപ്പൊ ആ രോഗി സംസാരിക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രോഗാണു പുറത്തു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിക്കൻ പോക്സ് പടരാം.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അപകടകാരിയാണോ?
2: കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ വരാവുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ്. എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവര്, ചില രോഗങ്ങൾക്ക് സ്റ്റീറോയിഡ് തെറാപ്പി എടുക്കുന്നവര്, ഇൻഹേലർ എടുക്കുന്നവര്, വയസ്സായവര്, ഇവർക്കൊക്കെ ചിക്കൻ പോക്സ് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം.
1: ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നമുക്ക് ഈ ഒരു രോഗം വന്നതിന് ശേഷം അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലായിരിക്കും വരുന്നത്?
2: രോഗലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ, ആദ്യം ചെറിയ പനി, നടുവേദന, തലവേദന, രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും കുമിളകൾ വന്നു തുടങ്ങുന്നത്. കുമിളകൾ ആദ്യം കാണുന്നത് പുറത്താണ്, പിന്നെ കഴുത്തിലും പിന്നെ മുഖത്തും പിന്നെ ദേഹം മുഴുവൻ വ്യാപിക്കും. അതോടൊപ്പം പനിയോടൊപ്പം തന്നെ അതികഠിനമായ ക്ഷീണവും ഭയങ്കര ഭക്ഷണത്തോടുള്ള വിരക്തിയും ഈ രോഗികളിൽ കാണാൻ പറ്റും.
1: അതുപോലെ ഡോക്ടർ, ചിലർ പറയല്ലോ ഇപ്പൊ രോഗി ഈ ഒരു രോഗം മാറി അത് കുളിച്ചു കഴിഞ്ഞാൽ ഇത് പകരും, അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ ധാരണയാണെന്ന്. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്?
2: കുമിളകൾ വരുന്നതിന് 3 ദിവസം മുമ്പോ റാഷ് പോയതിന് 7 ദിവസം മുമ്പോ ഈ രോഗം പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 10 to 20 ദിവസമാണ് ഇതിന്റെ ഇങ്കുബേഷൻ പീരീഡ്. ഈ ഇങ്കുബേഷൻ പീരീഡ് കഴിയുമ്പോൾ ഇവർക്ക് ഈ രോഗലക്ഷണങ്ങൾ കാണിക്കും. ആദ്യത്തെ 3 ദിവസം രോഗം വരണമെന്നില്ല, എന്നാൽ 10 ദിവസത്തിനുള്ളിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: അതുപോലെ ഇനിയിപ്പോ ചിക്കൻ പോക്സ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്?
2: കുമിളകൾ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക, 5-6 ദിവസത്തേക്ക് നോൺ വെജിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കൊടുക്കുക, കഞ്ഞി, ഇഡ്ഡലി, ദോശ, നന്നായി വെള്ളം കുടിക്കാൻ പറയുക, മസാല ചേർന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക, 2 നേരം കഴിക്കും വെള്ളം കുടിക്കുക, അത് നാഡിയിലേക്കുള്ള ക്ഷീണം ഒഴിവാക്കാൻ സാധിക്കും.
1: ഇനിയിപ്പോ നമ്മുടെ ഈ ഹോമിയോപ്പതിയില് എന്തൊക്കെ ചികിത്സാ മാർഗങ്ങളാണ് ഡോക്ടർ ഉള്ളത്?
2: ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകൾ ചിക്കൻ പോക്സിന് ലഭ്യമാണ്. രോഗിക്ക് കംപ്ലൈന്റ് ഒന്നും കൂടാതെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു പോകാവുന്ന മെഡിക്കേഷൻ ആണ് ചിക്കൻ പോക്സിന്റെ ഉള്ളത്. അതുപോലെ ചിക്കൻ പോക്സിനുള്ള പ്രതിരോധ മരുന്നും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്.
1: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നേരം ചിക്കൻ പോക്സ് എന്ന ആ ഒരു രോഗത്തെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഡോക്ടർ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അപ്പൊ ഇത്രയും നേരം ശ്രോതാക്കളോട് ചിക്കൻ പോക്സ് എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ശ്രീ കാർത്യായനി ക്ലിനിക്കിലെ ഡോക്ടർ അഞ്ജന വി പിള്ളൈ. ഇനി വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി മെഡിടോക്കിൽ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ഉണ്ടാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ എസ് രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് sec.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് ഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. നാല് ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1 ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൌന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്കെത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
0: കോട്ടയം പാലാ നഗരസഭ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, N ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി 1,05,760, ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സദേൻ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയ മുദ്ദോ ചർച്ചകര
0: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
2: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയേ സക്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കെ ബാരേ മേ ഭീ പ്രധാനമന്ത്രി ജി നെ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നെ യേ ഭീ കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജ്നീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാർ നഹീ ഹോനെ കെ ലിയേ ഓർ ഖിൽവാർ നഹീ കർനെ ദേനെ കെ ലിയേ സക്തി സേ കദം ഭീ ഉഠായേ സജാ ഭീ ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭീ സബ്
0: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കംബൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കംബൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആന്റ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാടക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40+ രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2 ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
6: 1 o'clock.
7: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
5: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
8: ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. രുചിക്കൂട്ടിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ആരോഗ്യ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡിന്റെ കാര്യത്തില്. അപ്പൊ നമ്മളുടെ മലയാളികളുടെ അടുക്കളയിൽ വീണ്ടും സജീവമാകുന്ന വിഭവങ്ങളിൽ ഒന്നുണ്ട്, അതായത് ചേമ്പിൻ തണ്ടുകറി. ഈ മഴക്കാലത്ത് ശരീരത്തിന് ചൂടും പോഷകവും നൽകുന്ന ഈ നാടൻ കറിക്ക് പഴയ തലമുറയുടെ ഭക്ഷണശീലങ്ങളിൽ ഒരു പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു. ചേമ്പിന്റെ ഇലയും കിഴങ്ങും പോലെ തന്നെ തണ്ടും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. അപ്പൊ അത് ശരിയായ രീതിയിൽ തൊലിയൊക്കെ നീക്കി പാകം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോഷകമൂല്യം ലഭിക്കുന്ന ഒരു കറി കൂടിയാണ്. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കർക്കിടക മാസത്തിലാണ് ഈ കറിയൊക്കെ നമ്മുടെ അടുക്കളയിലേക്ക് സ്ഥാനം പിടിക്കുന്നത്. പിന്നെ ചേമ്പിൻ തണ്ടില് ഒരുപാട് നാര്, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകാനും ഇത് സഹായിക്കും. നാടൻ രീതിയില് ജീരകവും പച്ചമുളകും ചേർത്ത് തയ്യാറാക്കുന്ന ചേമ്പിൻ തണ്ട് കറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ള ചേരുവകൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചേമ്പിൻ തണ്ട് വേണം. 500 ഗ്രാം മതി. തേങ്ങാ ചിരകിയത് 1 കപ്പ്, 3 പച്ചമുളക്, ജീരകം 1/2 ടീസ്പൂൺ, 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, കടുക് ആവശ്യത്തിന്, വറ്റൽമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/5 എണ്ണം, പിന്നെ 1 2 കറിവേപ്പില. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. ചേമ്പിൻ തണ്ട്, തേങ്ങാ ചിരകിയത്, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. ആദ്യം ഈ ചേമ്പിൻ തണ്ടിന്റെ ആ പുറന്തലിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നീക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് കഴുകി അല്പം മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക, ഈ ഒരു ചേമ്പിൻ തണ്ട്. അപ്പൊ ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോരുത്, ഇങ്ങനെ പേസ്റ്റ് പോലെ ആവണ്ട, ഒരു തരുതരിപ്പ് വേണം. അങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരപ്പ് വേവിച്ച ചേമ്പിൻ തണ്ടിൽ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ നിന്ന് വേവിച്ചെടുക്കുക. കറി ഒരുപാട് തിളപ്പിക്കണ്ട കേട്ടോ, ഒത്തിരി അങ്ങ് തിളച്ചു മറിയുന്നതൊരു നോക്കി നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഒരു പാന് അല്ലെങ്കിൽ ചീനച്ചട്ടിയോ ഒക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് ഒട്ടിക്കാം. പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയൊക്കെ വഴറ്റി ഈ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ തണ്ട് കറി തയ്യാറ്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. ഈ ചേമ്പിൻ തണ്ടിന്റെ നാരും അതിന്റെ പുറത്തെ തൊലയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യണം. ഇളം തണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ നാടൻ ടേസ്റ്റ് ഉണ്ടല്ലോ അത് കൂടും. വേണമെന്നുണ്ടെങ്കിൽ പയറോ ചെറുപയറോ ചേർത്തിട്ട് ഈ കറി കൂടുതൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആക്കുകയും ചെയ്യാം. എന്തായാലും പഴമയുടെ രുചിയും ആരോഗ്യത്തിന്റെ കരുതൽ ഒരുമിക്കുന്ന ഒരു നാടൻ വിഭവമാണ് ഇന്നും നമ്മളുടെ മലയാളികളുടെ അടുക്കളയിലെ പ്രിയപ്പെട്ട കറികളിൽ ഒന്നാണ്. ചൂട് ചോറോ ഇനിയിപ്പോ കഞ്ഞിക്കൊപ്പമോ ഒക്കെ ഏറ്റവും കൂടുതൽ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു ചേമ്പിൻ തണ്ട് കറി എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലൊന്നാണിത്. പിന്നെ കോവിഡ് സമയത്തൊക്കെ ഈ ചേമ്പിൻ തണ്ടൊക്കെ ആയിരുന്നു എല്ലാവരുടെ ആശ്രയം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ഇതുവരെ ഒരു തവണ പോലും ഫേസ് പാക്ക് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി, അതായത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള രണ്ട് അടിപൊളി ഫേസ് പാക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. പണ്ട് കാലം മുതലേ സൗന്ദര്യ സംരക്ഷണത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് മഞ്ഞളും പാലും. ഈ മഞ്ഞളിന്റെയും പാലിന്റെയും ഗുണങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാണെങ്കിൽ ഈ ഒരൊറ്റ എപ്പിസോഡ് കണ്ട് തീരില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ആദ്യത്തെ ആ ഒരു സിമ്പിൾ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളും പാലും തന്നെയാണ്. ആദ്യം നല്ല കസ്തൂരി മഞ്ഞള് പൊടിച്ചതെടുക്കുക കേട്ടോ. ഇനിയിപ്പോ മഞ്ഞളിന്റെ പൊടി ഇല്ലെങ്കിൽ ചതച്ച്, അതായത് നമുക്ക് തണ്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അത് ചതച്ചെടുത്തായാലും മതി. ഇനി ഇതിലേക്ക് നല്ല നാടൻ പശുവിൻ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ശേഷം ഫേസ് നന്നായിട്ട് കഴുകി ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചെറിയൊരു നീറ്റിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി വലിയ രീതിയിൽ നീറ്റിലൊക്കെ ഉണ്ടാകുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെവിയുടെ ബാക്ക് ഒന്ന് ചെറുതായിട്ട് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ഈ ഒരു പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ട് സഹായിക്കും. അപ്പൊ ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു സിമ്പിൾ ഫേസ് പാക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ചന്ദനമാണ് കേട്ടോ. മുഖകാന്തിക്ക് ചന്ദനം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ അമ്മമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനോഹരമായ ചർമ്മം സ്വന്തമാക്കാനായിട്ട് ചന്ദനം

ക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് സിമ്പിൾ ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ടാറ്റ പറയാണ് കേട്ടോ. ഇത്രയും നേരം സമയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടാ.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

കഥകളും അതിനു പിന്നിലെ വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. എല്ലാ ദിവസവും ഗ്രാമഫോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ആക്ടറെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറെ, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗറെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പാട്ടുകളായിരിക്കുമല്ലോ അങ്ങ് കേൾപ്പിക്കുക. അപ്പൊ ഇന്ന് ഞാൻ ആരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നറിയണ്ടേ? അപ്പോ ഈ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാട്ടോ. ഇദ്ദേഹം ഒരു സിംഗർ ആണോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം അതേന്ന് തന്നെയാണ് കേട്ടോ. ഇനി ഇദ്ദേഹം ഒരു ലിറിസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെന്ന് പറയാം. അതുമല്ല, ഇദ്ദേഹം ഒരു മൂവി ഡയറക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം അതേന്ന് തന്നെയാണ് കേട്ടോ. ഇതിനേക്കാളൊക്കെ ഉപരി ഇദ്ദേഹം ഒരു ആക്ടർ കൂടിയാണ് കേട്ടോ. ആളാരാണ് എന്ന് മനസ്സിലായോ? വേറെ ആരുമല്ല, നമ്മുടെ വിജയ് ആന്റണിയാണ്. ഈ എല്ലാ മേഖലയിലും ഇദ്ദേഹം കൈവച്ചാൽ അതെല്ലാം ക്ലാസുകളാണ്. അപ്പോ വിജയ് ആന്റണി സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ദാ വിജയ് ആന്റണി സ്പെഷ്യൽ ഗ്രാമഫോണിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മള് ആദ്യം ഏത് പാട്ടാണ് കേൾക്കാൻ പോകുന്നത് എന്നറിയണ്ടേ? വിജയ് ആന്റണി അഭിനയിച്ച കാലി എന്ന മൂവിയിലെ ഒരു റൊമാന്റിക് ട്രാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു റൊമാന്റിക് വൈബ് പിടിച്ച് നമ്മൾ ഇന്നത്തെ ഗ്രാമഫോൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ മൂവിയിലെ അരുമ്പെ എന്ന സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിജയ് ആന്റണി തന്നെയാണ് കേട്ടോ. പാടിയിരിക്കുന്നത് നിവാസ് ആൻഡ് ജാനകി അയ്യർ. വരികൾ എഴുതിയിരിക്കുന്നത് വിവേക്. കേൾക്കാം ഈ ഒരു പാട്ട്. ആദ്യം കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഗ്രാമഫോണിൽ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഒരു വിജയ് ചിത്രത്തിന് വേണ്ടി വിജയ് ആന്റണി മ്യൂസിക് ചെയ്ത ഒരു റൊമാന്റിക് സോങ് ആണ് കേട്ടോ. ചിത്രം ഏതാണെന്നല്ലേ, വേലായുധം. അപ്പോ ജലീലിയ, ഹൻസിക എന്നിവരായിരുന്നു ചിത്രത്തിലെ നായിക കഥാപാത്രത്തിൽ. എത്തിയിരുന്നത് അപ്പോ വേലായുധം മൂവിയിലെ ബി വി പ്രസന്ന, സുപ്രിയ ജോഷി എന്നിവർ ചേർന്ന് പാടിയ ആ ഒരു റൊമാന്റിക് സോങ് കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

വിജയ് ആന്റണി സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ. അപ്പോ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പൊ വിജയ് ആന്റണിയുടെ അടുത്ത ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വിജയ് ആന്റണിയുടെ മ്യൂസിക്കിൽ പളനി ഭാരതി വരികൾ എഴുതിയ നാൻ അവനില്ലേ എന്ന മൂവിയിലെ ഏ നിനക്കും മയക്കം എന്ന റൊമാന്റിക് സോങ് ആണ് കേട്ടോ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് ഇന്നും ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. ഒരു കാലത്ത് ഈ ഒരു പാട്ട് കാമുകി കാമുകന്മാരുടെ ഇടയിലുണ്ടാക്കിയ ഓളം അത്ര ചെറുതൊന്നും അല്ലല്ലേ. ഇന്നും ഈ ഒരു പാട്ടിന്റെ മൂഡിന് യാതൊരു വിധ കോട്ടവും സംഭവിച്ചിട്ടില്ല. ഈ ഒരു പാട്ട് തന്നെ കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വിജയ് ആന്റണി മ്യൂസിക് ചെയ്ത് അങ്ങാടി തെരുവ് എന്ന മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അങ്ങാടി തെരുവില് വിജയ് ആന്റണിയുടെ മ്യൂസിക്കോ എന്നല്ലേ ഇപ്പൊ ആലോചിച്ചത്. മറ്റെല്ലാ പാട്ടുകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശ് ആണെങ്കിലും ദാ ഈ ഒരു പാട്ടിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിജയ് ആന്റണിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, അവൾ അപ്പടിയെന്നും അഴകില്ലേ എന്ന പാട്ട്. ഇന്നും നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു പാട്ട് തന്നെ കേൾക്കാം അടുത്തതായി. കേട്ടോണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച കലാലയ ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്. ഇതിന്റെ തമിഴ് പതിപ്പായിരുന്നു നിനൈത്താലേ ഇനിക്കും. അപ്പൊ ഈ ഒരു ചിത്രത്തില് വിജയ് ആന്റണി മ്യൂസിക് ചെയ്ത ഒരു റൊമാന്റിക് സോങ് ഉണ്ട്. ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അഴകായി പൂക്കുത് ദാ വരുന്നു ആ ഒരു പാട്ട്. കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ജലീലിയ കോമ്പിനേഷനിൽ വന്ന ഒരു റൊമാന്റിക് ചിത്രമായിരുന്നു ഉത്തമ പുത്തിരൻ. അപ്പൊ ഈ ഒരു ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു കേട്ടോ. ധനുഷിന്റെ ആക്ടിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒപ്പം ജലീലിയുടെ ക്യൂട്ട്നെസ്സും കൂടി ആയപ്പോ പടം ഒന്നിനൊന്ന് മികച്ചതായി. അപ്പൊ ഈ ഒരു ചിത്രത്തിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. വിജയ് ആന്റണി സ്പെഷ്യൽ ഗ്രാമഫോണിൽ ധനുഷ് മൂവിക്ക് എന്താണ് പ്രാധാന്യം എന്നല്ലേ ആലോചിക്കുന്നത്. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിജയ് ആന്റണിയാണ് കേട്ടോ. പാടിയിരിക്കുന്നത് നരേഷ് അയ്യർ. കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കിഡ്സിനും 2K കിഡ്സിനും ഒരുപോലെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വിജയ് ആന്റണി സമ്മാനിച്ച ഒരു പാട്ട്. ഇന്നും ആ ഒരു പാട്ട് നൽകുന്ന വൈബ് വേറെ തന്നെയാണ്. പാട്ട് ഏതാണെന്നല്ലേ, ഡയലാമോ? അപ്പൊ ആ ഒരു പാട്ട് തന്നെ കേൾക്കാം അടുത്തതായിട്ട്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മക്ഫേസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

നാഷണൽ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് വിജയ് ആന്റണി അഭിനയിച്ച ഒരു മൂവിയിലെ റൊമാന്റിക് സോങ് ആണ് കേട്ടോ. പിച്ചൈക്കാരൻ എന്ന മൂവിയിലെ നെഞ്ചോരത്ത് എന്ന സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് അണ്ണാമലയാണ് കേട്ടോ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിജയ് ആന്റണിയും പാടിയിരിക്കുന്നത് സുപ്രിയ ജോഷി. കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ബെത്ത് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട്. ഗ്രാമഫോണിൽ ഇത്രയും നേരം നല്ല ഫീൽ ഗുഡ് റൊമാൻറ്റിക് സോങ് ഒക്കെ ആയിരുന്നു കേട്ടത്. അപ്പോ ഇനി ഒരടിച്ചുപൊളിയാവല്ലേ. ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡ് ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോ ഇനി നമ്മൾ അവസാനമായിട്ട് കേൾക്കാൻ പോകുന്ന പാട്ട് വിജയ് ആന്റണിയുടെ ഐക്കോണിക് ആയിട്ടുള്ള നാക്കുമുക്ക് എന്ന സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ട് പലരും റീമേക്ക് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കവർ സോങ് പലരും പാടിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു പാട്ട് വിജയ് ആന്റണിയുടെ വോക്കലിൽ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് ഒന്ന് വേറെ തന്നെയാണല്ലേ. അപ്പൊ ഈ ഒരു തകർപ്പൻ പാട്ടോട് കൂടി ഇന്നത്തെ ഗ്രാമഫോൺ ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: Everybody, this is a song which is gonna be a massive hit of the year. Thank you.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ KMC ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: കൊച്ചി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മിഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇന്ന് മിഡി ടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കൗമാരപ്രായക്കാരുടെ മാനസികാരോഗ്യം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബോധി ബാബുവാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൗമാരപ്രായക്കാരുടെ മാനസികാരോഗ്യം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് എന്ന് പറയാറുണ്ട്, അത് എന്തുകൊണ്ടാണ് ഡോക്ടർ?
3: ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇൻ അഡോൾസൻസ് എന്ന് പറയും. അതായത് കൗമാരപ്രായത്തിലെ കുട്ടികളുടെ മാനസിക ആരോഗ്യം. നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന്. പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 10 to 19 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് നമ്മളൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ആ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈം ഏജ് ഗ്രൂപ്പിന് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, ഈ ഒരു പ്രായത്തിലെ കുട്ടികളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ കുറേ ഫിസിക്കൽ ചേഞ്ചസ്, ഇമോഷണൽ ചേഞ്ചസ്, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ടൈമാണ് ഈ ഒരു അഡോൾസൻസ് ഏജ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ ഒരു പ്രായത്തില് ചില കുട്ടികളുടെ വോയിസിലൊക്കെ ചേഞ്ചസ്, സൗണ്ടിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതേപോലെ ഫിസിക്കലി അവര് ചില കുട്ടികളാണെങ്കിൽ ഈ ഒരു പ്രായമാകുമ്പോൾ നല്ല ഹൈറ്റ് വെക്കും, അല്ലെങ്കിൽ ഇപ്പൊ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് മുഖത്ത് ഇപ്പൊ താടി കിളിക്കുക, മീശ വളരുക, അതേപോലെ കുറെ ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു പ്രായമാണ്. ഇത് മാത്രല്ല, ഈ ഒരു പ്രായത്തിൽ ഇമോഷണലിയും നമുക്ക് കുറെ ചേഞ്ചസ് ഉണ്ടാവും. ഭയങ്കര ഒരു റിബല്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ് ഈ ഒരു അഡോൾ ഗ്രൂപ്പ് എന്ന് പറയാ. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ പേരൻസ് ഒക്കെ പറയാറുണ്ട്, ഈ ഒരു സമയമാകുമ്പം ഈ ഒരു പ്രായത്തിൽ പേരൻസ് പറയാറുണ്ട്, എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും, ഭയങ്കര ഒരു പൊട്ടിത്തെറി പോലെ ആണ്, ഭയങ്കര ഇമ്പൾസീവ് ആണെന്നൊക്കെ ഉള്ള പോലെ പേരൻസ് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ആ ഒരു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന, ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് ഈ ഒരു പ്രായത്തില്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം കുറെ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും, പിന്നെ സോഷ്യൽ ചേഞ്ചസ്, അവരുടെ ചുറ്റുപാടിലും കുറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അതായത് ഈ കോളേജുകളിലേക്ക് കയറുന്നു, പിന്നെ പുതിയ പുതിയ റോളുകൾ ലൈഫിൽ പ്ലേ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും കുറെ ചേഞ്ചസ് കൂടെ കടന്നു പോകുന്നതായത് കൊണ്ട് ഈ ഒരു ടൈം പീരീഡിൽ കുറെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യാം ഈ ചേഞ്ചസിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലംസിനെ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന, അതിനെ അഡാപ്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ അവർ മുന്നോട്ടേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അതായത് അവരുടെ അഡൽട്ട് ലൈഫിലേക്കും ഈ പറയുന്ന പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർ കടന്നു പോകുന്ന ചേഞ്ചസിന്റെ സമയങ്ങളിൽ അവരെ എല്ലാത്തിനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, അതോ ആ സമയത്ത് അവർ പ്രോബ്ലംസിനെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അവർ അൺനോട്ടീസ് ചെയ്ത് പോവാണോ, അതോ അതിനെ സോൾവ് ചെയ്യാതെ പോവാണോ എന്നൊക്കെ ഉള്ള നമ്മൾ നോക്കുന്നത്. ആ ഒരു ടൈമിൽ അവരത് നോട്ടീസ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് അത് കുറെ കൂടി എന്താ പറയാ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് അതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു അഡോൾസൻസ് ഏജ് ഗ്രൂപ്പ് കൗമാരപ്രായം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന്റെ കേസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പായിട്ട് നമ്മൾ പറയാം.
0: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ആയല്ലോ, അപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു സബ്ജക്റ്റില്?
3: എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലില് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ, അതായത് ഒരു 10 to 19 വരെയുള്ള കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് ചോദിച്ചാല്, ഒന്നെന്ന് വെച്ചാൽ കോൺഫിഡൻസ് കുറവ്. അതായത് ഞാൻ അത്ര, എനിക്ക് അത്ര കഴിവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവ് പൊതുവെ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ സോഷ്യൽ ആൻസൈറ്റി എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയില്ല, ഒരാളോട് എങ്ങനെ ഇടപെടണം എന്നറിയില്ല. ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇതിപ്പോൾ നമ്മള് നമ്മുടെ ജനറലായിട്ട് നമ്മൾ കാണാറും ഉണ്ടാവും, നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട് ഇങ്ങനത്തെ കുട്ടികൾ. അതായത് പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മുറിക്കകത്തുനിന്ന് ഇറങ്ങി വരില്ല, ആൾക്കാരോട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചില അമ്മമാര് പറയും ഒരു ഒരു ഫാമിലി ഫംഗ്ഷന് പോലും വിളിച്ചാൽ വരില്ല, ഒരു കല്യാണത്തിന് പോലും അവൻ വരില്ല കൂടെ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പേരൻസ് കംപ്ലൈന്റ് പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ പിന്നുള്ളതാണ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആൻസൈറ്റി. ചില കുട്ടികൾ പറയും, അതായത് ഒരുപാട് പ്രിപ്പയർഡ് ആയിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എക്സാം ഹോളിൽ കയറിയപ്പോൾ ബ്ലാങ്ക് ആയിപ്പോയി, ഭയങ്കരമായിട്ടും പാനിക്കായി. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൻസൈറ്റി ഉള്ള കുട്ടികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. എക്സാം ആവുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടി അല്ല എങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഹാൻഡിൽ നല്ല കഴിവുള്ള കുട്ടികളാണ്, പക്ഷെ നന്നായിട്ട് മാർക്കും കിട്ടാൻ പറ്റുന്ന ഒരു കുട്ടികളാണ്, പക്ഷെ എക്സാം ആവുമ്പോൾ അവർക്ക് അവരെ ഇട്ട ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടണില്ല. അതൊക്കെ അവരുടെ ആൻസൈറ്റിയുടെ ഭാഗമായിട്ടാണ്. പിന്നെയുള്ള കുറച്ച് കംപ്ലയിൻസ് ആണ് ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അതായത് അവരുടെ ലുക്സ് അത്ര വണ്ണം വെക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കളിയാക്കല്, അങ്ങനെയൊക്കെ ഉള്ള ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാല് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റണില്ല, അസേർട്ടീവ് ആവാൻ പറ്റില്ല, മറ്റാൾക്കാരുടെ ഒപ്പം അവർക്ക് അസേർട്ടീവ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല, നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ കംപ്ലയിൻസ് ഒക്കെയാണ് നമ്മുടെ അവിടെ ഹോസ്പിറ്റലിലെ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ മിക്കപ്പോഴും ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ.
0: പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു പ്രായക്കാരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം അതെന്താണ് ഡോക്ടർ?
3: അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മൊബൈൽ അഡിക്ഷനും പിന്നെ വേറെ ഒന്ന് ലഹരി ഉപയോഗം. നമുക്കറിയാം ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നും കേൾക്കുന്നുമുണ്ട് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം. ഈ രണ്ട് കാര്യങ്ങളും, മൊബൈൽ അഡിക്ഷനും ലഹരി ഉപയോഗവും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൊബൈൽ അഡിക്ഷന്റെ കാര്യം പറഞ്ഞാൽ ഇത് രണ്ട് പാറ്റേൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒന്നെന്ന് വെച്ചാൽ ഈ ഗെയിം അഡിക്റ്റ് ആയിട്ട് പോകുന്ന കുട്ടികൾ, അതായത് ഒരുപാട് മണിക്കൂർ ഗെയിമിൽ മാത്രം, അതായത് ആ ഗെയിം കളി എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ, അവരുടെ ദിനചര്യ കാര്യങ്ങളെ അത് ബാധിച്ചു തുടങ്ങുന്നു. അതായത് സ്കൂളിൽ പോകുന്നില്ല, ട്യൂഷനിൽ പോകുന്നില്ല, ഫുൾ ടൈം ഗെയിമിൽ തന്നെ, ആ മുറിക്കകത്ത് തന്നെ, രാത്രിയിൽ ഉറക്കം കിട്ടണില്ല, ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല, അങ്ങനെ ഗെയിം അഡിക്റ്റ് ആയി പോകുന്ന കുറേ കുട്ടികളുണ്ട്. അതൊക്കെ നമ്മൾ തെറപ്പിയിലൂടെ, കൗൺസിലിങ്ങിലൂടെ നമുക്കത് പയ്യെ പയ്യെ കുറച്ച് മാറ്റി മാറ്റി അവരെ പഴയ ആ ഒരു ഉഷാറാക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ആ ഒരു അങ്ങനെ അഡിക്റ്റ് ആയി പോകുന്ന കുട്ടികളുണ്ട്. ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സൈക്യാട്രിക് കണ്ടീഷൻ തന്നെയാണ് അവര്. കാരണം എന്താന്ന് വെച്ചാൽ പല പേരൻസും പറയാറുണ്ട്, ഈ ഫോൺ തിരിച്ചു മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കാതിരുത്തുമ്പോൾ ഈ കുട്ടികൾ വളരെ വയലന്റ് ആവുന്ന പോലെ ഉണ്ടാവും. അതായത് ഭയങ്കര ദേഷ്യം കാണിക്കുക, ഉപദ്രവിക്കുക, ഒച്ച വെക്കുക, ദേഷ്യം, ഭയങ്കര ഒരു വയലന്റിലേക്ക് മോഡിലേക്ക് പോകുന്നതും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊരു ഗെയിമിംഗ് ഡിസോർഡർ പോലെയാണ്. പിന്നെ വരുന്നത് എന്താ വെച്ചാല് വേറൊരു പാറ്റേൺ ആൾക്കാര് ഈ മൊബൈലിനോട് അഡിക്റ്റ് ആവുന്ന ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാല് എന്റെ അടുത്ത് കുറെ കുട്ടികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ കുട്ടികളിൽ നിന്ന് മാത്രല്ല ഈവൻ അഡൽസ് പോലും മുതിർന്നവർ പോലും ഇങ്ങനെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ടെൻഷൻ വരുന്ന സമയങ്ങളിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ ഒരുപാട് ഇവർ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാറുണ്ട്. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ഓഫ്കോഴ്സ് അവർക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കും. അങ്ങനെ ടെൻഷൻ ഉണ്ടാകുമ്പം പയ്യെ മൊബൈലിലേക്ക് അതായത് റീൽസ് കാണുക, കുറച്ചു നേരം ഇൻസ്റ്റയിൽ കുറച്ചു നേരം കയറി നോക്കുമ്പോഴൊക്കെ അത്രയും നേരത്തേക്ക് ഈ പറയുന്ന ടെൻഷനിൽ നിന്ന് അവരൊന്ന് ഡിസ്ട്രാക്ട് ആവുകയാണ്. അപ്പം അങ്ങനെ ടെൻഷനിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ, അവരുടെ ടെൻഷനെ ഹാൻഡിൽ ചെയ്യാൻ അവർ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ് ഈ മൊബൈൽ അഡിക്ഷൻ. അങ്ങനത്തെ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അതായത് ഈ ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഈ മൊബൈൽ അഡിക്ഷനും ഈ ലഹരി ഉപയോഗത്തിന്റെ റീസൺസും പലതും ആവാം. ഈ പറയുന്ന പോലെ ചിലപ്പോൾ കൂട്ടുകാര് ഫോഴ്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ ചില കുട്ടികൾക്ക് അവിടെയും നോ പറയാൻ വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒന്ന് അസേർട്ടീവ് ആവാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം ഈ പറയുന്ന കുറെ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ പറയുന്ന ഈ ഇത്രയും പ്രോബ്ലംസിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നത് മെയിൻ ആയിട്ടും ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ നമ്മൾ പേരൻസിനോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രായമാണിത്.
0: ഓക്കെ ഡോക്ടർ, ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്ക് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ?
3: നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ ഓരോ പ്രോബ്ലംസും, അതായത് ഈ സോഷ്യൽ ആൻസൈറ്റി, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ, ബോഡി ഇമേജ് ഇഷ്യൂസ്, പിന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മൊബൈൽ അഡിക്ഷൻ, ലഹരി ഉപയോഗം, ഇതെല്ലാം നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സൈക്കോതെറപ്പി സെഷൻസും ട്രീറ്റ്മെന്റും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അവരെ ഈ പറയുന്ന ഓരോ പ്രോബ്ലംസിനെയും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. സൈക്കോതെറപ്പി എന്ന് പറയുമ്പം പലതരം തെറപ്പീസ് ഉണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പി, ബിഹേവിയർ തെറപ്പി, അങ്ങനെ കുറേ തെറപ്പീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം ആ കുട്ടി പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള തെറപ്പിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തെറപ്പി എന്ന് സൈക്കോതെറപ്പി എന്ന് പറയുന്നത് കൗൺസിലിംഗും തമ്മിൽ വ്യത്യാസമുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചൊരു ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നതാണ് സൈക്കോതെറപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ പറയുന്ന ഓരോ പ്രോബ്ലംസ്, ഇപ്പം കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന, ഇപ്പം കുട്ടികൾ ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നതിൻ്റെ സമയത്തും ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തകളും വരും, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലുകൾ, ഓവർ തിങ്കിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തോട്ടാണ്, ചിന്തയാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചിന്തകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ എങ്ങനെ റിയലിസ്റ്റിക് ആക്കി മാറ്റാം, അല്ലാതെ ചില ആൾക്കാർ പറയും നെഗറ്റീവ് ചിന്തേനെ നമ്മളെങ്ങനെ പോസിറ്റീവ് ആക്കണം എന്ന്. പോസിറ്റീവ് ആക്കുമെന്ന് പറഞ്ഞാലും ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളിടത്ത് ഞാൻ നന്നായി പറ്റുമെന്ന് പറഞ്ഞിട്ട് നാളെ അത് പറ്റിയില്ല എങ്കിൽ ഞാൻ പിന്നെ ഡൗൺ ആയിപ്പോ. അപ്പം നമുക്ക് നന്നായി പറ്റുമെന്ന് പറഞ്ഞിട്ട് നാളെ അത് പറ്റിയില്ല എങ്കിൽ ഞാൻ പിന്നെ ഡൗൺ ആയിപ്പോ. അപ്പം നമുക്കവിടെ പോസിറ്റീവ് ആക്കുക, അല്ല എങ്ങനെ റിയലിസ്റ്റിക് ആക്കി, എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലുള്ള കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സൈക്കോതെറപ്പി എന്ന് പറയുമ്പോൾ ബേസിക്കലി അവരുടെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് ഡീപ്പായിട്ട് അവരുടെ പ്രോബ്ലംസിനെ നമ്മൾ പഠിച്ചിട്ട് ആ പ്രോബ്ലംസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ടെക്നിക്കുകളും സ്കിൽസും ട്രെയിൻ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അത് ഓരോ സെഷൻസിലും നമ്മൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട്, ഇന്നിപ്പോ പറഞ്ഞു ഈ ഒരു സെഷനിൽ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അടുത്ത സെഷൻ അടുത്ത ആഴ്ച ആയിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോഴത്തേനും ഇത് അവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പൊ അത്യാവശ്യം വരുമ്പം ഈ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായി, എവിടെയൊക്കെയാണ് അവർ കൂടുതൽ പ്രോബ്ലം സോൾവ് ആയ പോലെ തോന്നിയത്, എവിടെയൊക്കെ അവർക്ക് അത് ഹെൽപ്പ് ആയില്ല, അപ്പൊ അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ടെക്നിക്ക്. ഒക്കെ അങ്ങനെയാണ് ഈ സൈക്കോതെറപ്പി വർക്ക് ചെയ്യുക. അപ്പൊ പൊതുവെ നമ്മുടെ അടുത്ത് വരുന്ന പേരൻസ് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകളുണ്ട്. അതായത് ഇത് എങ്ങനെയാ മരുന്ന് കൊടുക്കുമോ, എന്താണ് ചെയ്യുക എന്നുള്ള പോലെ ഡൗട്ട് വയ്ക്കാറുണ്ട്. അപ്പം സൈക്കോതെറപ്പിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയല്ല, മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ഈ പറയുന്ന കുട്ടികളുടെ പ്രോബ്ലത്തിന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ആ പ്രോബ്ലത്തിനെ നമ്മൾ നന്നായി പഠിച്ചിട്ട് ആ ഓരോ പ്രോബ്ലത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എവിടെയാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, എന്തിലാണ് ചിന്തകളിലാണോ പ്രശ്നം ഉണ്ടാവുന്നത്, ആ സമയങ്ങളിൽ അവരെടുക്കുന്ന ബിഹേവിയറിലാണോ ഇഷ്യൂ ഉണ്ടാവുന്നത്, അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുവാണ്. അപ്പൊ അങ്ങനെയാണ് സൈക്കോതെറാപ്പി വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് പേരൻസ് ചോദിക്കുക, ഇത് ഒന്ന് രണ്ട് സെഷൻ കൊണ്ട് നമുക്കിത് റെഡി ആക്കിയെടുത്ത് ഒന്ന് രണ്ട് വിസിറ്റോടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള പോലെ, അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. യൂഷ്വലി സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ പ്രോസസ്സാണ്. കാരണം എന്താ വെച്ചാൽ

0: ഇപ്പൊ ഈ പറയുന്ന ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ കൺസേൺസ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ കൊണ്ടുണ്ടായ കാര്യങ്ങളല്ല. ഇത് അവരുടെ ചൈൽഡ്ഹുഡ് മുതലേ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കേണ്ടി വരും. അപ്പം ഒരു മിനിമം 8 സെഷൻ, അല്ലെങ്കിൽ ഇപ്പം ചില കുട്ടികൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോകാറുണ്ട്, ചില കുട്ടികൾ കുറച്ചുകൂടി ടൈം എടുക്കാറുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ കൂട്ടവും കുറയ്ക്കും, സെഷൻസിന്റെ നമ്പർ കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാറുമുണ്ട്. അപ്പം മുമ്പേ പറഞ്ഞത് നമ്മൾ കൂടുതലും സംസാരവും ട്രെയിനിങ്ങുമാണ്, ടെക്നിക്സുകൾ പഠിപ്പിച്ചു കൊടുക്കുക, സ്കിൽസ് പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് അത് അവരുടെ ഹാബിറ്റ് ആക്കി മാറ്റുക ചെയ്യുക. അപ്പം അത് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പം ഇതിൻ്റെ അകത്ത് മെഡിസിൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സും സ്കിൽസും ഒക്കെയാണ് കൂടുതലും ചെയ്യുക. അപ്പം സൈക്കോ തെറപ്പി എന്ന് പറയുന്നത് പലതരം ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൺസേൺസ് കേട്ടിട്ട് അതനുസരിച്ചാണ് സൈക്കോ തെറപ്പി ചെയ്യുക. അപ്പം ഈ ഒരു ക്ലാസ്, അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും നമ്മുടെ നമുക്കറിയാവുന്ന കുട്ടികളാണെങ്കിലും ആരെങ്കിലും ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ഈ പറയുന്ന പോലെ സൈക്കോ തെറപ്പി അല്ലെങ്കിൽ തെറപ്പി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർക്കത് നല്ല രീതിയിൽ അവരെ ബെനിഫിറ്റ് ചെയ്യും. എത്രയും വേഗം നമ്മൾ അങ്ങനെ നമ്മളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു ടെൻഷനുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ എത്രയും നേരത്തെ വരുന്നു, അത്രയും ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനും പറ്റും. അല്ല നമ്മളത് ഒരുപാട് ഹോൾഡ് ചെയ്തു ഉള്ളിൽ ഒതുക്കി ഒതുക്കി നാളെ അതൊരു ഒരു ട്രോമ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹീൽ ചെയ്യാനും അതനുസരിച്ച് ടൈം എടുക്കും. അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു.
1: ഓക്കെ ഡോക്ടർ, കൗമാരപ്രായക്കാരിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടറോട് നന്ദി പറയുകയാണ്. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മിഡിടോക്കിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ടത് കൗമാരപ്രായക്കാരിലെ മാനസികാരോഗ്യം എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് എത്തിയത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബോധി ബാബുവാണ്. ഒരിക്കൽ കൂടി ഡോക്ടറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മെഡിടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക്

0: ദാ പാട്ട്, മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Radio Macfast 90.4 Time Check.
2: 3 o'clock.
3: പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പറയുന്നത് ശരിയാണല്ലേ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീ ശക്തിയിൽ ഇന്ന് ആദ്യം പരാജയപ്പെട്ട് പിന്നീട് സ്വപ്ന സാക്ഷാത്കാരം നേടിയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂടെയുള്ളത് ദീപ. ഉത്തർപ്രദേശിലെ ഹർദോയ് ജില്ലയിൽ നിന്നുള്ള 23-കാരിയായ അഞ്ജലിയാണ് ആ പെൺകുട്ടി. നമ്മൾ എന്ത് കാര്യവും കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നതിനുള്ള തെളിവ് നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് പേരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് അഞ്ജലിയുടെ കാര്യത്തിലും. കഠിനാധ്വാനത്തിലൂടെ ഉത്തർപ്രദേശ് പോലീസ് സബ് ഇൻസ്പെക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട് ആ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അഞ്ജലി എന്ന പെൺകുട്ടി. ഈ കർഷക കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഒരുപാട് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആ ഒരു പരിമിതമായിട്ടുള്ള ഇടത്തിൽ നിന്നും സാഹചര്യങ്ങൾക്കിടയിലും ലക്ഷ്യബോധത്തോടെയുള്ള പരിശ്രമത്തിലൂടെയാണ് അഞ്ജലി പോലീസ് സേനയിൽ ഉന്നത പദവിയിൽ എത്തിയത്. ഈ പെൺകുട്ടിയുടെ വിജയഗാഥ ഇന്ന് 1000-കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനവും കൂടിയാണ്. അപ്പൊ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്തിൽ ഒരു കർഷക കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് ഈ 23-കാരി സാക്ഷാത്കരിച്ചു കൊടുത്തത്. ഹർദോയ് ജില്ലയിലെ സുർസ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഖുതഹ്ന എന്ന ചെറിയ ഗ്രാമത്തിലാണ് അഞ്ജലി എന്ന പെൺകുട്ടി ജനിച്ചത്. കർഷകനായ രാമൂർത്തിയുടെയും വീട്ടമ്മയായ മാതാവിന്റെയും 4 മക്കളിൽ മൂത്തയാളാണ് അഞ്ജലി. അപ്പൊ കുടുംബത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതമായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾക്കിടയിൽ പഠനത്തിൽ ആ ഒരു ലൈഫ് സ്റ്റൈലില് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എങ്കിലും പഠന കാര്യങ്ങളില് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അത് ബാലൻസ് ചെയ്ത് നിലനിർത്താൻ അഞ്ജലി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. 2018 ദയാനന്ദ് ഇന്റർ കോളേജിൽ നിന്ന് 10th class, 2020 12th class പൂർത്തിയാക്കിയ അഞ്ജലി പിന്നീട് ഹർദോയിലെ ആർകന്യ ഡിഗ്രി കോളേജിൽ നിന്ന് ബിരുദവും നേടി. ഇപ്പൊ ഏതൊരു വിജയത്തിന് പിന്നിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം പരാജയങ്ങളുടെ കഥകൾ ഉണ്ടാകും അല്ലേ. അതെപ്പോഴും അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നത്തിലേക്ക് നടന്നു കയറിയവർ, അല്ലെങ്കിൽ അവര് ഒരുപാട് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതകഥ എടുക്കുമ്പോഴേക്കും സക്സസിലേക്ക് എത്തിയവർ, അങ്ങനെയൊക്കെ എല്ലാവരുടെയും സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പിന്നില് പരാജയങ്ങളുടെ ഒരു 100 കഥകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പിന്നീട് വിജയത്തിലേക്കുള്ള ഒരു മുന്നോടിയാണെന്ന് കരുതി അവര് അതെല്ലാം, ആ പരാജയങ്ങളെല്ലാം മറികടന്ന് വരുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അഞ്ജലിയുടെ ജീവിതത്തിലും അത്തരമൊരു വഴിത്തിരിവ് ഉണ്ടായിരുന്നു. 2024 നടന്ന ഉത്തർപ്രദേശ് പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ അഞ്ജലി എന്ന പെൺകുട്ടി പങ്കെടുത്തെങ്കിലും ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ ആദ്യം പരാജയപ്പെടുകയായിരുന്നു. ആദ്യ പരാജയം തന്നെ തളർത്തുമെന്ന് കരുതിയവർക്ക് മുന്നിൽ പരാജയങ്ങളെ പാഠങ്ങളായി കണ്ട് വീണ്ടും പരിശ്രമിക്കാനാണ് അഞ്ജലി തീരുമാനിച്ചത്. പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കായി ഹർദോയ് നഗരത്തിലെ ആവാസ് വികാസ് ഏരിയയിൽ താമസിച്ച് കോച്ചിംഗ് ക്ലാസ്സിലൊക്കെ പങ്കെടുത്തു. പിന്നെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട്, അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് അഞ്ജലിയെ മുന്നിലേക്ക് നയിച്ചത്. അങ്ങനെ ഒടുവിൽ 2025 നടന്ന UP പോലീസ് സബ് ഇൻസ്പെക്ടർ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ വിജയം കൈവരിച്ചുകൊണ്ട് അഞ്ജലി തന്റെ പോലീസ് ഓഫീസറാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ടുള്ള ലക്ഷ്യം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം, ഇത് രണ്ടുമുണ്ടെങ്കിൽ വിജയം ഒപ്പമുണ്ടാകുമെന്നാണ് അഞ്ജലി ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കണം. നമുക്കൊരു ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരിടത്തേക്ക് എത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം അത് നടക്കണമെന്നില്ല, അതിനൊപ്പം പരിശ്രമവും വേണം അല്ലേ. ഒരു പരാജയം ഒരിക്കലും നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നില്ല, മറിച്ച് സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സാഹം നമുക്ക് വേണം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ അവിടെ വെച്ച് അങ്ങ് ലൈഫ് പോയി, അല്ലെങ്കിൽ ഇനി ഒരു ലക്ഷ്യം ഇല്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് നമുക്കിത് നേടാൻ സാധിക്കും എന്നൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പിന്നെ ക്ഷമ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏത് വലിയ സ്വപ്നവും നേടിയെടുക്കാൻ സാധിക്കും. അഞ്ജലിയുടെ ഈ നേട്ടം ഇന്ന് അവളുടെ കുടുംബവും ബന്ധുക്കളും ഗ്രാമവാസികളും വലിയ ആഘോഷമാക്കുകയാണ്. ഹർദോയിയുടെ മണ്ണിൽ നിന്ന് പോലീസ് സേനയിലേക്കുള്ള അഞ്ജലിയുടെ ഈ യാത്ര പ്രത്യേകിച്ച് പരാജയങ്ങളിൽ തളർന്നു പോകുന്ന ഒരുപാട് യുവാക്കൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും പരാജയപ്പെട്ട് പോയിരിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് വായിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് വീണ്ടും മുകളിലേക്ക് ചവിട്ടിക്കയറാനുള്ള പടികളാണ് ഇവരുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ അഞ്ജലിയെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. കർഷക കുടുംബത്തിൽ നിന്ന് പോലീസ് സേനയിലേക്ക് ചവിട്ടിക്കയറിയ 23-കാരി. ഇനി വീണ്ടും സ്ത്രീശക്തിയിൽ മറ്റൊരു പെൺകരുത്തുമായി നമുക്ക് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടു കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

കൊടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 4 o'clock.
2: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹായ് ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ ചായ കുടിക്കാനുള്ള സമയമാണ്. അപ്പോ ചായ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു റേഡിയോ കഫെ വിത്ത് മീ ആർജെ അപർണ. ഈ ചായ കുടിക്കാനായിട്ട് ഒരു സമയമുണ്ടെങ്കിൽ അത് ഈ 4 മണിയാണല്ലേ. സാധാരണ ഈ രാവിലെ എണീക്കുമ്പോഴൊക്കെ നമ്മൾ ചായ കുടിക്കും. എങ്കിലും ചായക്ക് പ്രത്യേകിച്ചൊരു ഭംഗി, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തോന്നുന്നത് ഈ ഒരു സമയത്താണ്, 4 മണി എന്ന് പറയുന്ന സമയത്താണ്. കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഇന്നത്തെ ദിവസത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അലച്ചിലും സ്ട്രെസ്സും എല്ലാം ഈ 4 മണിയിൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് പതപ്പിച്ചടിച്ച് ചായ എടുത്ത് കുടിക്കുമ്പോൾ അത് അങ്ങടെ ആവിയായിട്ട് ഇല്ലാണ്ടായി പോകുന്ന പോലെ തോന്നാറുണ്ടല്ലേ. അപ്പൊ എന്തായാലും ചായ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ദാ ഇനി ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. റേഡിയോ കഫെയാണ്, രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരാള് ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം ദീപ, ഞാനും ഇന്ന് റേഡിയോ കഫേയിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ്. ജയങ്കരേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൽ സി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറേ പേര് എത്തുന്നുണ്ട്, കുറേ പേര് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ആ ഒരു മത്സരങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട്. എന്തൊക്കെയാണ് മത്സരങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ റേഡിയോ കഫെ പ്രധാനമായിട്ട് 3 സെഗ്മെന്റുകളാണ് വരുന്നത്. ഫസ്റ്റ് സെഗ്മെന്റ് സിനിമാസ്കോപ്പ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അത് എന്നുള്ളത്. അതായത് സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതും കടന്ന് നമ്മൾ 2 സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഹൈഡ് ആൻഡ് സീക്ക് ആണ്. അവിടെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ചളി ക്വസ്റ്റ്യൻസ് ഉണ്ട്, കടങ്കഥകളുണ്ട്, അതല്ലെങ്കിൽ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അതും കടന്ന് 3rd സെഗ്മെന്റിൽ ചെല്ലുകയാണെങ്കിൽ ടാലന്റ് ഓഫ് ദി ഡേ എന്ന് പറയും. അത് എനിക്ക് വലിയ റോളൊന്നും ഇല്ല, നമ്മുടെ ലിസണേഴ്സിന്റെ ആ ഒരു കഴിവുകൾ പുറത്തെടുക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ ടാലന്റ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ പാടാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, ഒരു വേദി കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഈ ഒരു സെഗ്മെന്റ്. അങ്ങനെ 3 സെഗ്മെന്റുകളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഷോ ആണ് റേഡിയോ കഫെ. അപ്പൊ ഇവിടെ കുറെ പേര് എത്തുന്നുണ്ട്, എനിക്ക് ഇവിടെ ഒരു ഹായ് വന്നിട്ടുണ്ട്. അനിത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹായ്, ഒരു പേര് വെച്ചിട്ടില്ല കേട്ടോ, ഒരു ഇമോജിയാണ് തന്നിട്ടുള്ളത്. അനില ചേച്ചിയാണ് കേട്ടോ, അനില ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം അപർണ, ജി കെ ആയിരിക്കും, ഒരു സംശയം വേണ്ട, ജി കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് തുടങ്ങാൻ കുറച്ച് പേര് വന്ന സ്ഥിതിക്ക് ബാക്കി കുറച്ച് പേരും കൂടി വരണം. അവർക്കൊരു എന്താ പറയാ, ഈ ഒരു എൻട്രി മ്യൂസിക് ഉണ്ടെങ്കിൽ വരും എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കുള്ള ഒരു എൻട്രി മ്യൂസിക് അങ്ങ് കൊടുത്തേക്കാം. ദാ വരുന്ന പാട്ട്. ഈ ഒരു പാട്ടിന് ശേഷം നമ്മുടെ മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ പാട്ട് കേട്ടിട്ട് വരാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
0: റേഡിയോ കഫേ. This is Radio Cafe.
2: ചായ വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇവിടെ തിരികെ എത്തുമ്പോൾ എൻട്രി മ്യൂസിക് കേട്ടാലേ വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിന്ദു ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് അപർണ, ശുഭസായാഹ്നം. എൻട്രി മ്യൂസിക് എത്തി, ഞാനും വന്നു കേട്ടോ. അങ്ങനെ ചുമ്മാ ഒന്നും വരത്തില്ലെന്നറിയാമല്ലോ. അതെ, അറിയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു പാട്ടിട്ട് തന്നത്. പണിയിലാണ്, എന്നാലും വന്നു കേട്ടോ. അല്പം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിന്ദു ചേച്ചിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പണിയൊക്കെ നോക്കി പിന്നെ ചെയ്യാം. ഒരു മണിക്കൂർ എന്തായാലും റെസ്റ്റ്. മുട്ട വേണ്ട, മുട്ട തന്നാൽ ഞാൻ ഇപ്പം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുട്ടക്കുള്ള ഉത്തരം തന്നാൽ ഞാൻ എന്തായാലും മുട്ട തരും കേട്ടോ. അടുത്തത് നമ്മുടെ മുഹമ്മദിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, നല്ലൊരു ഹായ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ഷീജ ചേച്ചി ഇവിടെ ഹായ് അപർണ എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. മിനി ചേച്ചി, ഹായ് മോളെ. ഹായ് ചേച്ചി. ഷേർലി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കുറേ പേര് വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. സിനിമ സ്കോപ്പിലേക്കാണ് പോകുന്നത്. ഞാനങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ടൈറ്റിൽ കാരണം ദാ വരുന്നു ടൈറ്റിൽ, സിനിമ സ്കോപ്പിന്റെ ടൈറ്റിൽ.

യെസ്, അങ്ങനെ ടൈറ്റിൽ ഒക്കെ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ സൽമിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ. അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഔട്ട്ലൈൻ തന്നേക്കാം. വേറൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇതിലും സിമ്പിൾ സ്വപ്നങ്ങളിൽ മാത്രമാണ് കേട്ടോ, വേറൊന്നുമില്ല. നമ്മള് ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യും, ഏത് മൂവിയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ, നിസാറെന്ന് പറഞ്ഞില്ലേ, അത്രക്ക് നിസാറാണ്. അപ്പോ ആദ്യത്തെ പാട്ട് വരുന്നതാണ്, ഏതാണ് മൂവി എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാ വരുന്നു ആദ്യ പാട്ട്.

യെസ്, അപ്പൊ ഇതാണ് നമ്മളെ പാട്ട്. ഏത് മൂവി ആണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി, സിമ്പിൾ, നിസാരം. എനിക്കിവിടെ ശരി ഉത്തരം വന്നു കഴിഞ്ഞു കേട്ടോ. ആ പാട്ടിന്റെ പകുതി കേട്ടപ്പോ തന്നെ എനിക്കിവിടെ ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, അനിത ചേച്ചിയാണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. യെസ്, നമ്മുടെ സൽമയത്തെയും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേട്ട പാട്ട് ഏത് മൂവിയിലേതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി, സിമ്പിൾ. എനിക്കിവിടെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്. അനില ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത അനിലചേച്ചി അനിതചേച്ചി എന്നിവർ പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെ ശരി ഉത്തരം പറയും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, ഫോൺ എടുക്കുക. 9495730333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം വേഗം അയക്കാം കേട്ടോ. നമ്മുടെ ഷീജ ചേച്ചി ഇവിടെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കേട്ട പാട്ട് ഏത് മൂവിയിലേതാണ് എന്ന് മാത്രം പറഞ്ഞാ മതി. നല്ല രസമുള്ള പാട്ടാണല്ലേ. പക്ഷെ ഈ ഒരു പാട്ട് ആ സിനിമയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അതായത് സിനിമ വൈൻഡപ്പ് ആ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കേൾപ്പിക്കും, അല്ലാതെ ആ മൂവിയിൽ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.

ഒന്നുകൂടി പ്ലേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷേർലി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പ്ലേ ചെയ്താൽ നമ്മുടെ ടൈം അങ്ങോട്ട് സെറ്റ് ആവില്ല എങ്കിലും ഞാനൊന്ന് പ്ലേ ചെയ്യാം.

യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ പാട്ട്. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഷേർലി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ ശരിയുത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ശരിയുത്തരത്തിലേക്ക് പോവാണ്. ക്യൂൻ എന്നതാണ് കേട്ടോ ശരിയുത്തരം. ക്യൂൻ മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടി ഉണ്ട്. ശരിയുത്തരം പറയാൻ പറ്റിയിട്ടില്ലാത്തവർ വിഷമിക്കണ്ട, അടുത്ത ചാൻസ് ഇതാ വരുകയാണ്. ഇത് ഏത് മൂവിയിലേതാണ് എന്ന് കൂടി കണ്ടുപിടിക്കുക. ഇതാ വരുന്നു നമ്മുടെ രണ്ടാമത്തെ പാട്ട്. നമ്മുടെ ലിസി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ വരുന്നു രണ്ടാമത്തെ പാട്ട്.

ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ഇക്ക ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അനില ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഷൈജ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശില്പ ചേച്ചി ഒറ്റപ്പാലം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സൽവയിത്ത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗംഗാധരൻ ചേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷേർലി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചി കുമരകം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ ഒരു പേരില്ലാത്തൊരു ഉത്തരം വന്നിട്ടുണ്ട്. ആരാണ് ആ ഉത്തരം അയച്ചിരിക്കുന്നത്? ജ്യോതി ചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എൽ സി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു അത്. ഇപ്പൊ കേട്ട പാട്ട് ഏത് മൂവിയിലേതാണ് എന്നായിരുന്നു നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും സമയം മതിയായിരിക്കും അല്ലേ? ശരിയുത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. വെങ്കലം എന്നതാണ് കേട്ടോ ശരിയുത്തരം. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഉർവശി ചേച്ചി ഭയങ്കര ഭംഗിയായിട്ടാണ് ഇതിലൊരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ആ കല്യാണ പെണ്ണായിട്ട് വരുന്നത് അല്ലേ. ഭയങ്കര രസമുള്ള പാട്ടാണ്. അപ്പം വെങ്കലം എന്ന മൂവി ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. അത് അവസാനം തരുന്നതായിരിക്കും. അടുത്ത പാട്ടിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാ വരുന്നു നമ്മുടെ അടുത്ത പാട്ട്.

യെസ്, ഇത് ഏത് മൂവിയിലെ പാട്ടാണ് എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ഫോൺ എടുക്കുക. 9495730333 ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ അയക്കാം. ഇപ്പൊ കേട്ട പാട്ട് ഏത് മൂവിയിലേതാണ് എന്ന് മാത്രമാണ് പറഞ്ഞു തരേണ്ടത്. യെസ്, നമുക്കിവിടെ ശരിയുത്തരം വന്നിട്ടുണ്ട്. അയച്ചിരിക്കുന്നത് ജ്യോതിചേച്ചി ശരിയുത്തരാണ് അയച്ചിട്ടുള്ളത്, സൽമിത ശരിയുത്തരാണ് അയച്ചിട്ടുള്ളത്, രണ്ട് പേരെ അയച്ചിട്ടുള്ളൂ. യെസ്, ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്, ഷൈജു ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ തെറ്റിത്തരാണ്, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അനില ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷീജ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേട്ട പാട്ട് ഏത് മൂവിയിലേതാണ് എന്നാണ് എനിക്കറിയേണ്ടത്. അനിത ചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആൾക്കാരെ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് കാണാം. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണൂർ ഡീലക്സ് തെറ്റുത്തരാണ് കേട്ടോ.

വിഷ്ണു ലോകം തെറ്റുത്തരാണ് ഗംഗാധരൻ ചേട്ടൻ ശരൂത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരൂത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേരാണ് ചെരിത്രം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമയം മതിയെന്ന് തോന്നുന്നു, കാരണം എനിക്കിപ്പോൾ ആരും ടൈപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. മഴവില്ലാണ് തെറ്റുത്തരാണ്. ശില്പചേച്ചി ബ്ലാക്ക് തെറ്റുത്തരാണ്. ഒരു മമ്മൂക്ക ചിത്രമാണ്, അതൊരു ക്ലൂ അങ്ങോട്ട് തരാം. ഇത്രയും കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട്. ഒരു മമ്മൂക്ക ചിത്രത്തിലെ പാട്ടാണ്, ഏതാണ് മൂവി എന്നാണ് എനിക്കറിയേണ്ടത്. ഗാന്ധർവം തെറ്റുത്തരാണ് കേട്ടോ. ദൈവമേ, ഒരുപാട് മൊട്ടയ്ക്കുള്ള ഉത്തരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ അങ്ങോട്ട് ശരി ഉത്തരത്തിലേക്ക് പോകാം. ഇപ്പോ ഇത്രയും സമയമായില്ലേ. ശരി ഉത്തരം എന്ന് പറയുന്നത് കസബയാണ് കേട്ടോ. കസബ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരടിപൊളി കൈയടിയുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിവിടെ ഭംഗിയായിട്ട് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് താപ്പാനയൊക്കെ മൊട്ടയ്ക്കുള്ള ഉത്തരമാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെഗ്മെന്റിനോട് ഭംഗിയായിട്ട് ടാറ്റ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കസബയാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം. മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള ഒരു അടിപൊളി കയ്യടി തന്നെ താ വരുന്നു അവർക്കുള്ള കയ്യടി.

യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ എനിക്ക് പതിയെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. ഒരു ചെറിയ പാട്ട് നിങ്ങളിലേക്ക് തന്നുകൊണ്ട് ഞാനൊരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. അതിനുശേഷം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകണം. ഹൈഡ് ആൻഡ് സീക്ക് ആണ് നമ്മുടെ അടുത്ത സെഗ്മെന്റ്. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ പാട്ട്, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി.
1: കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: ആ പാട്ട് മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ കഫേ.
1: വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേ ആണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെഗ്മെന്റിനോട് ചാറ്റ പറഞ്ഞ സ്ഥിതിക്ക് രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കണമല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഹൈഡാൻസിക്കാണ്. അതിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ടൈറ്റിൽ ഒന്ന് കേട്ടിട്ട് വരാം.

യെസ്, അങ്ങനെ ടൈറ്റിലൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നമുക്ക് വേഗം വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ചോദ്യങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495730333 എന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്ന മേഖല എന്ന് പറയുന്നത് ബയോളജിയാണ് കേട്ടോ. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ഒരു അസുഖമുണ്ട്, ഏതാണ് ആ അസുഖം? രാജകീയ രോഗം എന്ന് വിളിപ്പേരുള്ള ഒരു അസുഖമുണ്ട്, ഏതാണ് ആ അസുഖം എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇനി എന്തിനു കാത്തു നിൽക്കണം? വാട്സപ്പിൽ നമ്മുടെ ശരിയുത്തരങ്ങൾ അയച്ചു തരാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞു തരാം. 9495730333 ഇതാണ് നമ്മുടെ നമ്പർ. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ഒരു രോഗമുണ്ട്, ഏതാണ് ആ രോഗം? ദാ എനിക്കിവിടെ ശരിയുത്തരം വന്നിരിക്കുകയാണ്. ബിന്ദു ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു എന്താ പറയാ, ജ്യോതി ചേച്ചി, അതെ ജ്യോതി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജകീയ രോഗം, ഏതാണ് ആ രാജകീയ രോഗം എന്നാണ് എനിക്കറിയേണ്ടത്. രാജകീയ രോഗം എന്ന വിളിപ്പേരുള്ള ഒരു അസുഖമുണ്ട്, ഏതാണ് ആ അസുഖം എന്നാണ് എനിക്കറിയേണ്ടത്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ഈവനിങ് അപർണ, ഞാനും എത്തി. ഹായ്, വെൽക്കം ചേട്ടൻ. ഷുഗർ എന്നൊക്കെ പറഞ്ഞു, ഷുഗർ ഒന്നുമല്ല കേട്ടോ.

ഒന്ന് ചെക്ക് ചെയ്തേ, അതോ വേറെ അസുഖമാണോ ഉദ്ദേശിച്ചത്? മിനി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, വാദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാദമല്ല കേട്ടോ, രാജകീയ രോഗം വാദമല്ല. എൽ സി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, മിനി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഷേർലി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഷീബ ചേച്ചി കുമരകം ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അനില ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഗീത ചേച്ചി ചുമത്ര ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, സൽമയത്ത ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, ഷൈജ ചേച്ചി ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, ലിസി ചേച്ചി ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, ബിന്ദു ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മുഹമ്മദ് ഇക്ക ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, ഷീജ ചേച്ചി ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് രാജകീയ രോഗം? രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ഒരു അസുഖമുണ്ട്, ഏതാണ് അസുഖം എന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ അതിന് ഒരുപാട് പേര് എനിക്ക് ഇവിടെ ശരീരത്തിലും തന്നിട്ടുണ്ട്. ഇത്രയും സമയം മതിയല്ലോ അല്ലേ, നമുക്ക് ശരീരത്തിലേക്ക് പോകാം. ശരി ഉത്തരം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് കേട്ടോ. ഹീമോഫീലിയ എന്നതാണ് ശരീരത്തിലും. അപ്പോൾ എന്താണ് ശരീരത്തിലും പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈഡിയുണ്ട്. ഹീമോഫീലിയ ആണ് നമ്മൾ എന്താ പറയുക, രാജകീയ രോഗം, അതുപോലെ തന്നെ ക്രിസ്മസ് രോഗം എന്നൊക്കെ വിളിക്കുന്നത് ഹീമോഫീലിയനാണ് കേട്ടോ. ക്രിസ്മസ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ ഹീമോഫീലിയ നമ്മുടെ മിനി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അലിസ് ചേച്ചിയുടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 4:32 അയച്ച, നമുക്ക് 4:32 തന്നെ വായിക്കാൻ പറ്റില്ല, ബാക്കി എല്ലാവരുടെയും വായിച്ചു വരുന്നതിൻ്റെ ഒപ്പം വായിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ചോദ്യം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ലോഹമുണ്ട്, ഏതാണ് ആ ലോഹം എന്നതാണ് എനിക്കറിയേണ്ടത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശം പ്ലേറ്റ്ലെറ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ചോദ്യം ലോഹം ഏതാണ് എന്നതാണ് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതാ ഇപ്പൊ തന്നെ ശരി ഉത്തരം അയക്കാം കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് എന്ന ചോദ്യത്തിന് ഇതാ നമ്മുടെ ബിന്ദു ചേച്ചി ഇവിടെ ശരി ഉത്തരം തന്നിരിക്കുകയാണ്. രണ്ടോട്ടം തന്നിട്ടുണ്ട് കേട്ടോ. ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ബിന്ദു ചേച്ചി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, ആകാശ് മോൻ ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, സൽമിത ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്,

ഓക്കെ, ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷീബിച്ചി ശി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടൻ മഗ്നീഷ്യം അല്ല കേട്ടോ, മഗ്നീഷ്യം തെറ്റുത്തരാണ്. സനിൽ ചേട്ടൻ അയൺ അല്ല. ഷീജു ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ട് മിനി ചീച്ചിമാരും ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശിബ ചീച്ചി കുമരകൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷേർലി ചീച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചീച്ചി ചുമത്ര ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഖാ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജ്യോതി ചീച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമിത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസി ചീച്ചി തെറ്റുത്തരാണത്. ഷംസുദിനിക്ക ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലിസി ചീച്ചി ഇതാ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. എൽ സി ചീച്ചി വിറ്റാമിൻ അല്ല ഞാൻ ചോദിച്ചത്, വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ അല്ല എൻ്റെ ചോദ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് എന്നതാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശം പ്ലേറ്റ്ലെറ്റ് ആണ്. വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫൈബ്രിനോജൻ എന്നറിയപ്പെടും പ്ലാസ്മ പ്രോട്ടീൻ. പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായെന്ന് നമ്മുടെ ബിന്ദു ചേച്ചി പറയുന്നുണ്ട്. ആത്മജ ചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. യെസ്, ജയങ്കരേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പേര് വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാൽസ്യം എന്നതാണ് കേട്ടോ ശരിയുത്തരം. അപ്പം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി ആരുടെയും മുമ്പിൽ ഉത്തരം അറിയാതെ നിൽക്കരുത്. കാൽസ്യം ആണ്. ഇപ്പോൾ കാൽസ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടിയുണ്ട്. കൈയടിയൊക്കെ ഞാൻ അവസാനം തരുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട്, ഏതാണ് ആ രോഗം എന്നതാണ് എൻ്റെ ചോദ്യം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഏതാണ്? എന്തെങ്കിലും ഐഡിയുണ്ടോ? വിറ്റാമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമുണ്ട്, ഏതാണ് ആ രോഗം എന്നതാണ് എൻ്റെ ചോദ്യം. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ആ രോഗം ഏതാണ്? വിറ്റാമിൻ കെ എന്തിനെ സഹായിക്കുന്നു എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ രോഗത്തിനൊരു പേരുണ്ട് മിനി ചീച്ചി. മിനി ചീച്ചി ഇവിടെ എനിക്ക് പകുതി ഉത്തരം തന്നിട്ടുണ്ട്. വിറ്റാമിൻ എ അല്ല ഞാൻ ചോദിച്ചത്, വിറ്റാമിൻ കെ ആണ്. ഇവിടെ എനിക്ക് അന്ധതയെന്നൊക്കെ ഉത്തരം വന്നിട്ടുണ്ട്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം.

വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗത്തിന്റെ പേരെന്താണ് എന്ന ചോദ്യത്തിന് എനിക്കിവിടെ പല ഉത്തരങ്ങളും വരുന്നുണ്ട്. വിറ്റാമിൻ കെയുമായി ബന്ധപ്പെട്ട് തന്നെ പല ഉത്തരങ്ങളാണ് വരുന്നത്.

ഓക്കെ, എന്തായാലും ശരി ഉത്തരം ഇവിടെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. യെസ്, മിനി ചേച്ചി അത് ശരി ഉത്തരം തന്നെയാണ്. ഗീത ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അന്ധത തെറ്റുത്തരാണ്, അന്ധത വിറ്റാമിൻ എ ആണ് കേട്ടോ. എ ആണ് ഞാൻ ചോദിച്ചത്, കെ ആണ്. കെ ഓക്കെ. ഗോയിറ്ററുമായിട്ട് വിറ്റാമിൻ കെക്ക് എൻ്റെ ഒരു നിഗമനത്തിൽ യാതൊരു വിധ കണക്ഷൻ ഇല്ലെന്നാണ് അറിയുന്നത്. അപ്പം എന്തായാലും ഗോയിറ്റർ അല്ല. യെസ്, നമ്മുടെ അനില ചേച്ചി ഇവിടെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ കെ എന്തിന് സഹായിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നേ ഉള്ളൂ. സൽമീത ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ജയങ്കരേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റീജി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശവാൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇക്ക് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഗംഗാധരൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലിസി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷേർലി ചേച്ചി തെറ്റുത്തരാണത്. ഓക്കെ, എന്താണ് ശരി ഉത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് രക്തസ്രാവമാണ് കേട്ടോ ശരി ഉത്തരം. രക്തസ്രാവം എന്ന് പറഞ്ഞാൽ മതി. കാരണം വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം രക്തസ്രാവമാണ്. മുറിവുകളിലൂടെ അമിതമായിട്ട് രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. അതിനെ ഹെമറേജ് എന്നും പറയും, രക്തസ്രാവം എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈഡിയുണ്ട്. ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പുള്ള ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈഡിയാണ് വരുന്നത്. വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്ന സ്ഥിതിക്ക് ഇനി എനിക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. ഞാനൊരു ചെറിയ പാട്ടൊക്കെ കേട്ടിട്ട് വരാം. ആ ഒരു സമയത്ത് നിങ്ങൾ ടാലന്റ് ഓഫ് ദി ഡേ ആകാനായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി അയക്കണം ടു ദ നമ്പർ 9495730333. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടി അയക്കാം. ഒരുപാട് ലെങ്ത്തിൽ പാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
4: റേഡിയോ കഫേ. This is Radio Cafe.
5: ചായ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേ ആണ്. കൂടെ ഉള്ളത് ഞാൻ RJ അപർണയാണ് കേട്ടോ. അങ്ങനെ നമ്മള് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ടാലന്റ് ഓഫ് ദി ഡേ, ടാലന്റ് ഓഫ് ദി ഡേ ആകാനായിട്ട് എനിക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് ഓഡിയോ ക്ലിപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഐശ്വര്യ ഓഡിയോ ക്ലിപ്പിലേക്ക് പോകാം. ആദ്യം അയച്ചിട്ടുള്ളത് എൽസി ചേച്ചിയാണ്. എൽസി ചേച്ചിയുടെ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ റേഡിയോ കഫേയിലെ ടാലന്റ് ഓഫ് ദി ഡേ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചേച്ചിയുടെ പാട്ടിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഒന്നും പറയാനില്ല. ഇവിടെ ഞാൻ ഇവിടെ ഫേഡർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എൽസി ചേച്ചിയുടെ പാട്ടിലേക്ക് പോവാം. ദാ വരുന്നു എൽസി ചേച്ചിയുടെ പാട്ട്.

0: ഓക്കെ, അങ്ങനെ എൽ സി ചേച്ചിയുടെ പാട്ടൊക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ട് പാട്ടിലേക്ക് പോവാണ്. ഷംസുദ്ദീനൊക്കെയുടെ ഓഡിയോ ക്ലിപ്പാണ് കേട്ടോ, അതൊന്ന് കേട്ടിട്ട് വരാം.
1: കടനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറ് മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിന്റെ കൊമ്പിലേ, പെൺകുയിലാളൊത്ത് വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ, കല്ലിനുള്ളിലെ യുറവയുണർന്നു ലല്ലല മുഴുകി കുളിരരുവി, കല്ലിനുള്ളിലെ യുറവയുണർന്നു ലല്ലല മുഴുകി കുളിരരുവി, കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടേ, നിന്റെ പുള്ളൂർക്കൂടവുമായി വന്നാട്ടേ, കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറ് മാസം കഴിഞ്ഞില്ലേ.
0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവുകയാണ്. ജയങ്കറേട്ടനാണ് കേട്ടോ അയച്ചു തന്നിരിക്കുന്നത്, അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം.
2: എൻ്റെ പ്രിയ കൂട്ടുകാരനായ മനോജിൻ്റെയും അനിതയുടെയും വിവാഹ വാർഷികമാണ് ഇന്ന്. അവർക്ക് എല്ലാവിധ ആശംസകളോടുകൂടി ഈ ഗാനം അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. തളയോട് തളത്തരി, വളയോട് വളക്കരി, മിഴിയോട് മിഴി കിളി, മൊഴിയോട് മൊഴി കളി, ചിരിയോട് ചിരി ഇനി, നിറമോട് നിറമണി, ഞൊറിയോട് ഞൊറി അല, കടലോട് കടൽ കര, ഇളകി മത

0: காமன்றி சொர்ணம் பூசுவான். தேங்க்யூ.
1: സൂപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാം. മുഹമ്മദിക്കാണ് ആയിഷ വന്നിരിക്കുന്നത്, അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം.
2: പൂവണിഞ്ഞു മാനസം നാമറിയാതെ, തേനണിഞ്ഞു ജീവിതം നാളറിയാതെ, പൂവണിഞ്ഞു മാനസം നാമറിയാതെ, തേനണിഞ്ഞു ജീവിതം നാളറിയാതെ, ഏഴു നിറം ചാർത്തി മധുരങ്ങൾ തൂകി, ഏഴു നിറം ചാർത്തി മധുരങ്ങൾ തൂകി, സമയമാ ഒരു കിളി കൂടണയുമ്പോ, പൂവണിഞ്ഞു മാനസം നാമറിയാതെ, തേനണിഞ്ഞു ജീവിതം നാളറിയാതെ.
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാണ്. അടുത്തത് നമ്മുടെ ഷൈജ ചേച്ചിയാണ് കേട്ടോ ഐശ വന്നിരിക്കുന്നത്. ഭജൻസ് ഒക്കെ പാടാൻ പോകുന്നുണ്ട് ചേച്ചി. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണ് പാടിയിട്ടുള്ളത്, നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം.
3: നമോ ആഞ്ജനേയം, നമോ ദിവ്യകായം, നമോ വായുപുത്രം, നമോ സൂര്യമിത്രം.

സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പാട്ടുകളും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്, എല്ലാവരും തകർത്തു എന്ന് പറഞ്ഞ് നമ്മുടെ ഷംസുദ്ദീനൊക്കെ ഇവിടെ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാട്ടുപാടി എല്ലാവരെയും ഞാൻ ടാലന്റ് ഓഫ് ദി ഡേ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവർക്കുള്ളൊരു അടിപൊളി കയ്യടി കൊടുക്കണം, നല്ല രസമായിട്ടാണ് എല്ലാവരും പാടിയിട്ടുള്ളത്. അപ്പോൾ അവർക്കുള്ളൊരു കയ്യടി ഇതാ വരികയാണ്. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ കൊടുത്ത സ്ഥിതിക്ക് പതിയെ എനിക്കിവിടുന്ന് ടാറ്റ പറയാനുള്ള സമയവുമായിട്ടുണ്ട്. അപ്പം എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ബിന്ദു ചേച്ചി എല്ലാവരും നന്നായി പാടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ ബൊക്കെ വെച്ച് ഇവിടെ തന്നിട്ടുണ്ട്, അതും ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ബിന്ദു ചേച്ചിയും നല്ലൊരു പാട്ടൊക്കെ പാടിത്തരും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പതിയെ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാം. ഇന്ന് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ് ഇത്രയും നേരം. ഇനി നമുക്ക് പിന്നെ ഒരിക്കൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.
2: നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് കഥാസരിസാഗരത്തിൽ ശരത് എഴുതിയ കഥ അച്ഛൻ. കഴിഞ്ഞ വർഷം ഗുണ്ടൽപേട്ടിൽ പൂന്തോട്ടം കാണുവാൻ അച്ഛന്റെ കൂടെ കാറിൽ പോയത് ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. 300 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകേണ്ട വല്ല ആവശ്യമുണ്ടോടാ എന്ന് അച്ഛനോട് പലരും പറഞ്ഞിരുന്നു. എടാ, എന്റെ അച്ഛനോട് ഒരു ഓണക്കോട് ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ചോദിച്ചാലും വാങ്ങിത്തരില്ല. അമ്മ പണിക്ക് പോയിട്ട് വല്ലതും കിട്ടിയിട്ട് വേണം ഓണത്തിനൊരു സദ്യ കഴിക്കാൻ. ആകെ ഓണത്തിനും വിഷുവിനും കഴിച്ചാലായി. പിന്നെ പുത്തിരിയില്ലേ, അതിന് അമ്പലത്തിൽ നിന്ന് കുറച്ച് അവൽ കിട്ടും. അതിനുവേണ്ടി കാത്തിരിക്കണം. അച്ഛൻ അപ്പോഴേക്കും പഴയ കാര്യങ്ങളുടെ കെട്ടടിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ പറയും, മതിയാക്കടാ പഴങ്കഥകൾ. അതല്ലടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾ അനുഭവിക്കരുത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ പണമില്ലേ, അവർ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ വാങ്ങിക്കൊടുക്കും. അവര് കാണാൻ ആഗ്രഹിക്കുന്ന എവിടേക്കും കൊണ്ടുപോകും. നമ്മൾക്ക് കിട്ടാത്തതൊക്കെ അവരനുഭവിക്കട്ടോ. ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്ന് അത്തമാണ്. എല്ലാവരും ഓണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സ്കൂളിൽ ഓണത്തിന്റെ പരിപാടികൾ തീരുമാനിച്ചു. ഒരേപോലുള്ള ഡ്രസ് ഇടണം. കൂടാതെ ഒരാൾ ചുരുങ്ങിയത് 300 രൂപയെങ്കിലും എടുക്കണം. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തി. വീടിന്റെ മുന്നിൽ അനിയത്തി കളിക്കുന്നുണ്ട്. അവൾ എന്നെ കണ്ടിട്ട് ഓടി അടുത്തു വന്നു. ഏട്ടാ, അമ്മയ്ക്കൊന്നും കഴിയുന്നില്ല, ഉച്ചയ്ക്കേ കിടക്കുന്നു. ഞാൻ അമ്മയുടെ റൂമിലേക്ക് പോയി. അമ്മേ, എന്തു പറ്റി? ഇവൾ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നു. ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. കുറച്ചു നേരം കിടന്നാൽ ശരിയാകും. നീ എന്താ ഇന്ന് നേരത്തെ? എവിടെയും കളിക്കാനൊന്നും നിന്നില്ലേ? അത് പിന്നെ അമ്മേ, എനിക്ക് സ്കൂളിൽ ഓണപ്പരിപാടിയുണ്ട്. എല്ലാവരും ഒരേപോലുള്ള ഡ്രസ്സൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു 300 രൂപ കൂടി വേണം സ്കൂളിൽ കൊടുക്കാൻ. ഇപ്പൊ വേണ്ടല്ലോ, ഞാൻ തരാം, അമ്മ മറുപടി പറഞ്ഞു. എന്താടാ നേരത്തെ എത്തിയേ, എന്തു പറ്റി? അയൽപ്പക്കത്തെ വിമല ചേച്ചി കയറി വന്നത് ശബ്ദം കേട്ടപ്പോഴാ അറിഞ്ഞത്. ഞാൻ പതിയെ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കളിക്കാനുള്ള ഡ്രസ്സ് പുറത്തെ അയയിൽ നിന്നെടുത്ത് ധരിച്ചു. ബൂട്ട് കെട്ടാൻ പുറത്തെ ഇരുത്തിയിലിരുന്നു. അകത്തുള്ള സംഭാഷണം എനിക്ക് കേൾക്കാമായിരുന്നു. നീ എന്താണ് ആശുപത്രി പോകാതെ ഇങ്ങനെ കിടക്കുന്നേ? ഇതിപ്പോ എത്രാമത്തെ തവണയായി? ഒന്ന് പോയിട്ട് നോക്കിക്കൂടെ? ഓണമൊക്കെയല്ലേ വിമല ചേച്ചി, മക്കൾക്ക് എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ടാകില്ലേ? കഴിഞ്ഞ വർഷം വരെ എങ്ങനെ കഴിഞ്ഞ മക്കളാ? അവരുടെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഒരല്ലലും ഇല്ലാതെയല്ലേ അവർ ജീവിച്ചത്? ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വച്ചതെല്ലാം കൺമുന്നിൽ നിന്ന് ഇല്ലാതാകുന്നത് കാണുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടിയൊന്നും എന്റെ രമേശേട്ടനുണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ആശുപത്രിയിൽ വെച്ച് മക്കളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരാളെയെങ്കിലും നല്ല നിലയിലെത്തിക്കണം, അതിനി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ഇടറിയ ശബ്ദത്തോടെയുള്ള അമ്മയുടെ വാക്കുകൾ പുറത്തു നിന്നിരുന്ന എന്റെ ഹൃദയത്തിൽ കൊണ്ടു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അല്പം മാറി നിന്നു. കളിക്കാനുള്ള മൈതാനമോ കൂട്ടുകാരോ കളിയോ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്റെ ചുമലിൽ എന്തോ ഒരു ഭാരം കയറിയതായിട്ട് തോന്നി. ഫോൺ കയ്യിലെടുത്ത് ഓട്ടോറിക്ഷ വിളിച്ചു. ഹലോ കുമാരേട്ടാ, അമ്മയെ ഡോക്ടറെ കാണിക്കണം, ഒന്ന് ഓട്ടോയും കൊണ്ട് വരുമോ? ചുമലിൽ പെട്ടെന്ന് തോന്നിയ ഭാരം അതെന്റെ കുടുംബത്തിന്റെ ആയിരുന്നു. ഞാനത് ഉത്തരവാദിത്വത്തോടെ എന്റെ ചുമലിൽ ഏറ്റുകയാണ്. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ ശരത് എഴുതിയ അച്ഛൻ. ഇന്ന് ഈ കഥ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കഥാ സരസാഗരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഫോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഫോമിൽ ചിക്കുളത്തൽപടി.

0: മദ്യപാനം മാത്രമല്ല ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
1: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

0: കൊച്ചി
1: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
2: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മ രാമായണം.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞുജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി BD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യം കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാണ്. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന് അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വില സ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി വനം വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വില സ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആംഗ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.Siddiq. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Ready Macfast 90.4 Time Check
3: 7 o'clock.

ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും, അതും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ, സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് സന്തോഷം നൽകാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗാനം കൂടിയാകുമ്പോൾ എന്താ അല്ലേ, എന്താ രസം. അപ്പോൾ അതിനായിട്ട് കേൾക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് വേഗം വിളിക്കാം. നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കുന്ന നമ്പർ 04 6927303333, 04 6927303333. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ ഇഷ്ടഗാനം ഞാൻ വെച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഇപ്പോൾ 7 കഴിഞ്ഞ് 2 ആയിട്ടുണ്ട്. താമസിക്കേണ്ട, വേഗം തന്നെ വിളിച്ചോളൂ. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാൻ ഞാൻ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ കിളി, നമുക്കറിയാം മിന്നൽ വേള അല്ല, കിളിയേ തത്ത കിളിയേ, ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയല്ലോ, അതിനകത്തെ മിന്നൽ വള, അതുപോലെ നമ്മുടെ ഈ പാട്ട് കിളിയേ തത്ത കിളിയേ, അപ്പോൾ ഈ പാട്ടെല്ലാം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റാറുണ്ട് കേട്ടോ. AR എന്ന മൂവിയിലെ ഗാനം, പിന്നെ മറ്റേത് ഏതാണ്, മിന്നൽ വള ഏതിലെയാണ്, അതേ മറന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് AR എന്ന ചിത്രത്തിലെ ആ ഗാനത്തിലേക്ക് പോകാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സപദ എ ആർ എം എന്ന ചിത്രത്തിലെ ദാ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി തന്നെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ഫസ്റ്റ് കോളറിലേക്ക് പോവാണ്. അതാരാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ നടക്കാവ് സന്തോഷ്.
0: ഓക്കേ സന്തോഷ് ചേട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: രാമാന്നുള്ള
0: പാട്ട്.
1: ഓക്കേ,
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: കുമരകം, പി വി മുഹമ്മദ് വടക്കേബാവന്നൂർ, അൻസാർ കൊല്ലം, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും നിലയത്തിലുള്ള എല്ലാവർക്കും.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾക്കാം
1: കേട്ടോ. ആ ശരി.
0: ഓക്കെ ഓക്കെ. അപ്പൊ നടക്കാവ് സന്തോഷ് ചേട്ടനാണ് വിളിച്ചത്. പാട്ട് ചോദിച്ചിരിക്കുന്നത് രാമ രാമ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതാവരുന്നു സോങ്. കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: അപ്പതാ നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കോളറിലേക്ക് പോവാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്.
7: ഗുഡ് ഈവനിങ്, ഞാൻ നാരായണൻ.
6: നാരായണൻ ചേട്ടാ,
7: ആ
6: പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
7: ഇന്ന് നമുക്ക് മധുര മീനാക്ഷി അനുഗ്രഹിക്കുന്ന ജാനേമ്മയുടെ ഒരു ഭക്തിഗാനമുണ്ട്.
6: ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും പാട്ട് ഇവിടെ റെഡിയാണ്.

0: സാറ് നമ്മുടെ സൗഹൃദമാനിലുള്ള എല്ലാ കൂട്ടുകാർക്കും, പിന്നെ പി കെ വേണുഗോപാൽ, കോട്ടയം ബാബു, ഗീതാ ചിമത്ര, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് സമർപ്പിക്കുക.
1: ഓക്കെ, അപ്പൊ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ
0: ഓക്കെ ഓക്കെ
1: ഓക്കെ. അപ്പൊ ഇതാ നമ്മുടെ നാരായണൻ ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. മധുര മീനാക്ഷി അനുഗ്രഹിക്കൂ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് കേട്ടോ, ജാനകിയമ്മ ആലപിച്ച ഗാനമാണ്. അപ്പൊ ഇതാ വരുന്നു സോങ് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ ജാനകിയമ്മയുടെ ഒരു ഗാനം നമ്മളിപ്പോൾ കേട്ടു അല്ലെ, ആസ്വദിച്ചു. ഇനി അടുത്ത നമ്മുടെ കോളിലേക്ക് പോവുകയാണ്, ആരാണ് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം.
0: ഗുഡ് ഈവനിങ്.
1: ആ
0: രാജേട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: സത്യൻ ശിവം സുന്ദരം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം വെച്ചു തരുക.
0: നല്ലൊരു ഗാനം ഞാനങ്ങ് വെച്ചു തരാൻ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.
1: ഓക്കെ,
0: ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നമ്മളെല്ലാ റേഡിയോ പ്രേക്ഷകർക്കും, എല്ലാവർക്കും,
0: ശ്രോതാക്കൾ, നമ്മൾ പ്രേക്ഷകരല്ലോ, ശ്രോതാക്കൾ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾക്കാം. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനാണ് മുത്തൂറിൽ നിന്ന് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് കേട്ടോ. അപ്പോൾ സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്ന ഗാനമാണ് വരുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓക്കെ, അപ്പതാ നമ്മുടെ രാജൻ ചേട്ടന് ശേഷം അടുത്തൊരാൾ എത്തിയിട്ടുണ്ട് പാട്ട് ചോദിക്കാനായിട്ട്. ആരാണ് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, ഇതാരാണ്?
1: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
0: ഓക്കെ അൻസാർ ഏട്ടാ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പാട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം.
0: ആ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ആ
1: ഇനി അടുത്ത ചൊവ്വാഴ്ച ഞാൻ വിളിക്കത്തുള്ളൂ ഈ പരിപാടിയിലേക്ക്.
0: ശരി,
1: കാരണം എന്താ? അതിന്റെ കാരണം പറയാന്.
0: ആ പറഞ്ഞോളൂ ചേട്ടാ.
1: എല്ലാരും 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് കൂടിയിരിക്കുമ്പോ വിളിക്കുന്നൊരു കംപ്ലൈന്റ് വരുന്നുണ്ട്.
0: ഓക്കെ,
1: അത് എല്ലാ ശ്രോതാക്കളും അറിയണം.
0: ഓക്കെ ചേട്ടാ, പെട്ടെന്ന് പറഞ്ഞോളൂ.
1: എല്ലാവരുടെ ശ്രദ്ധയ്ക്കൊന്ന് ഞാനത് പറയുന്നത്.
0: ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ ശരി. അപ്പൊ പറഞ്ഞോളൂ, പാട്ട് പറഞ്ഞോളൂ.
1: പാട്ട് ജാലക എന്ന ചിത്രത്തിലെ ഒരു തളം മാത്രം.
0: ആ
1: യേശുദാസ് വാടിയ പാട്ട്.
0: ശരി ശരി, ഓക്കെ.
1: ഞാൻ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ് വടക്കേവാനൻ ഒരു പാലക്കാട് പട്ടാമ്പി, പിന്നെ ആനന്ദൻ ബിലാനി ഒരു കണ്ണൂര്, സന്തോഷ് നടക്കാവ് കോഴിക്കോട്, പിന്നെ ദീപ അമ്പലപ്പുഴ, അപർണ, അമൃത കർ

0: കൊടുക്കുക. പിന്നെ ശിവ കുമരകം.
1: ഓക്കെ,
0: എല്ലാ റേഡിയോ വെക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
1: ശരി, ഓക്കെ ചേട്ടാ, താങ്ക്
0: യു. ഓക്കെ, താങ്ക്
1: യു. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ അൻസാറി ഏട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. അപ്പോൾ അൻസാറി ഏട്ടൻ ചോദിച്ച പാട്ട് ഒരു തളം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. അങ്ങനെ ഇതാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇപ്പോൾ സമയം അര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. സോങ്സ് ഓൺ ഡിമാൻഡിന്റെ അതായത് 7 മണി കഴിഞ്ഞ് 31 മിനിറ്റും 37 സെക്കൻഡും ആയിരിക്കുന്നു. കൂടെയുള്ളത് ആർ ജെ അമൃത കാർത്തിക. അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഹലോ, ഇതാരാണ്? രഘുചേട്ടൻ ആനിക്കാട്ടിൽ നിന്നും. ആനിക്കാട് അല്ലേ? ഓക്കെ, അപ്പോ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ അല്ലേ? ഓക്കെ, മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ രഘുചേട്ടനാണ് വിളിച്ചത്. പാട്ട് ചോദിച്ചിരിക്കുന്നത് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ഗുഡ് നൈറ്റ്. ആൻഡ് നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ഈ ശാന്തമായ രാത്രിയിൽ എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുമുണ്ട്. ഇന്നത്തെ എല്ലാ സങ്കടങ്ങളും ഈ ഇരുട്ടിൽ മറയട്ടെ. നാളത്തെ സൂര്യൻ നിങ്ങൾക്ക് പുതിയ സന്തോഷങ്ങൾ നൽകട്ടെ. ശുഭരാത്രി, സുഖനിദ്ര. ഹായ് അമൃത കർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ്. അപ്പൂസ്കുട്ടി, ദീപുക്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അൻസാർ ചേട്ടൻ എന്താ പറഞ്ഞേ, കേൾക്കത്തില്ലായിരുന്നു എന്നാണ് നമ്മുടെ അനിൽ ചേട്ടൻ പറഞ്ഞത്. അതായത് അൻസാറേട്ടൻ ഇന്ന് വിളിച്ചു, ചൊവ്വാഴ്ച വിളിച്ചു, ഇനി അടുത്ത ചൊവ്വാഴ്ചയെ വിളിക്കുള്ളൂ എന്നാണ്. അപ്പൊ എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. യെസ്, ഓക്കെ. അപ്പൊ അനിൽ ചേട്ടൻ, അനിൽചേട്ടനും ശുഭരാത്രി നേർന്നുകൊണ്ട് നമ്മുടെ രഘുചേട്ടൻ ചോദിച്ച ഗാനത്തിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: എന്ത് രസമല്ലേ ഈ ഒരു പാട്ടൊക്കെ കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ദാ നമ്മൾ അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം.
0: ജോമോൻ ചേട്ടൻ കല്ലൂപ്പാറയിൽ നിന്നും അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ ജോമോൻ ചേട്ടാ? ഓ ശരി, പ്രേം പൂജാരിയിലെ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ അല്ലേ, എല്ലാ പാട്ടുകളും. അതെ, ഇത് സെലക്ട് ചെയ്യണോന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ പാട്ട് മതി എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ? പിന്നല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ശരി ശരി. ജോമോൻ ചേട്ടനാണ് വിളിച്ചത് കല്ലൂപ്പാറയിൽ നിന്നും. പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ മാന്തളിരിൻ പട്ടു ചുറ്റിയ നല്ലൊരു പാട്ടാ. ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സബോദ, സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോൾ സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്, രതീഷാണ് മഞ്ഞപ്പുറയിൽ.
1: മഞ്ഞപ്പുറയിൽ നിന്നും രതീഷ് ചേട്ടൻ, പറയൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? മറുപടി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ റിൻസൻ ചാലക്കുടി, ശ്രീകുമാർ നീലേശ്വരം, സുബ്രഹ്മണ്യൻ തൃപ്രയാർ, പിന്നെ ഷാജു മടത്തുംപടി, ദിവ്യ സന്തോഷ്, ശിവ കുമരകം, പിന്നെ കേട്ടോണ്ടിരിക്കണ എല്ലാവർക്കും, താങ്കൾക്കും.
1: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം
2: കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: അപ്പൊ രതീഷേട്ടനാണ് വിളിച്ചത് മഞ്ഞപ്പുറയിൽ നിന്നും. നലം വാഴ എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് സോങ് ആണ് കേട്ടോ. അപ്പൊ അതാ വരുന്ന സോങ്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: നല്ലൊരു പാട്ടല്ലേ. അങ്ങനെ നമ്മൾ അതും ആസ്വദിച്ചു. ഇനി അടുത്ത കോളറിലേക്ക് പോകുന്നു. ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്.
1: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കാഞ്ഞിരപ്പള്ളി തൊമൂർത്തി മനോജ.
0: മനോജേട്ടാ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കേൾക്കേണ്ടത് ധ്വനിക്കാതെ ജാനകി ജാനെ രാമ എന്നുള്ള പാട്ടാ കേൾക്കേണ്ടത്.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഉണ്ട്, സൗഹൃദവാണിയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മുടെ മനോജ് ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. ധ്വനി എന്ന ചിത്രത്തിലെ ജാനകി ജാനെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്, അതുകൂടി വായിക്കാം. നമ്മുടെ ഗീത ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് അമൃതമോളെ, പാട്ടുകൾ കേട്ട് കൂടെയുണ്ട്. മധുര മീനാക്ഷി അനുഗ്രഹിക്കൂ, സൂപ്പർ സോങ്. നാരായണൻ ചേട്ടാ, താങ്ക് യു. അമൃതമോളെ, അറിഞ്ഞായിരുന്നു അന്ന് ഞങ്ങൾ ഗുരുവായൂരിൽ വെച്ച് വിളിച്ചില്ലേ, അത് കഴിഞ്ഞ് കണ്ണനെ കണ്ട് തൊഴുതിറങ്ങി ഞങ്ങൾ മലപ്പുറത്ത് നിന്ന്.

കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. മഹാദേവന്റെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇക്കയും മരുമക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷം പങ്കുവച്ച് തിരിച്ചു പോയിരുന്നു. അമൃതമോൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും നേരുന്നു. ഓക്കെ, അപ്പൊ നല്ല നല്ല യാത്രകൾ, നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ ഇനിയും ഉണ്ടാവട്ടെ ജീവിതത്തിൽ. ഗീത ചേച്ചിക്കും ഫാമിലിക്കും ശുഭരാത്രി നേരുന്നു. ഹായ് മോളെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എന്റെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്കുകൂട്ടുകാർക്കും, മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, മോൾക്കും, റേഡിയോ ഫാമിലിക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് സ്നേഹത്തോടെ ഞാൻ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിളി ചേച്ചിയുടെ മെസ്സേജാണ്. അമ്പിളി ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. അമൃതമോളെ, മാന്തളിരിൻ പട്ടു ചുറ്റിയ മാർഗഴിപ്പും കന്യക എന്ന പാട്ടിന് ആയി വിളിച്ച് പല ആവർത്തി കിട്ടിയില്ല, എന്നാൽ മഹാഭാഗ്യം കേൾക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം ആയി. ലതിക ടീച്ചറാണ് കേട്ടോ. ഒപ്പം തന്നെ ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും ശുഭസന്ധ്യ നേരുന്നു. ഇന്ന് സെലക്ട് ചെയ്യുന്ന ഗാനങ്ങളെല്ലാം വളരെ മനോഹരമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലതിക ടീച്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എന്താ പറയുക, സഫലീകരിച്ചല്ലോ അല്ലേ? പാട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇതാ ഇപ്പോൾ കേൾക്കുന്നു ചോദിച്ചില്ലെങ്കിൽ പോലും. അപ്പോൾ ലതിക ടീച്ചറിനും ശുഭരാത്രി നേരുന്നു. ഗുഡ് ഈവനിങ് അമൃതക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പർ. എന്നെ ഈ ചാനൽ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ സ്വന്തം രതീഷ് മഞ്ഞപ്രയ്ക്കും, കേട്ടിരിക്കുന്ന അൻസാറിനും, സന്തോഷ് നടക്കാവിനും, സൗഹൃദവാണി കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷീബ ചേച്ചി. ഷീബ ചേച്ചി, ശുഭരാത്രി ഷീബ ചേച്ചിക്കും നേരുകയാണ്. ഹായ് അമൃത, നമസ്കാരം. ഫസ്റ്റ് സോങ് രാമ രാമ പാട്ട് കേട്ട് കൂടെയുണ്ട് കേട്ടോ. രതീഷ് ചോദിച്ച നലംവാഴ എന്നാലും ഇഷ്ടഗാനമാണ്, എൻ്റെ ഇഷ്ടഗായകൻ എസ് പി സാർ പാടിയ ഗാനം. ശുഭരാത്രി ശുഭരാത്രി, ഗുഡ് നൈറ്റ്. സ്നേഹം ബിന്ദു ചേച്ചി. മിനുങ്ങും മിന്നാ മിനുങ്ങേ, മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. ഓക്കെ, ഒരു പിക്ചർ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രാമ ആദ്യ ഗാനം, ജാനകി ജാനേ രാമ ലാസ്റ്റ് സോങ്, രാമനിൽ തുടങ്ങി രാമനിൽ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ ബിന്ദു ചേച്ചി, അപ്പോൾ ബിന്ദു ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ ധ്വനി എന്ന ചിത്രത്തിലെ മനോജ് ചേട്ടൻ ചോദിച്ച മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ സോങ്സ് ഡിമാൻഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഗാനം ഞാനും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർജെ അമൃത കാർത്തിക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും നേരുന്നു. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് നൈറ്റ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 സ്റ്റുഡൻസ് കോർണർ, സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മെക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ ആൽബിൻ, അനി ഗീവഗീസ് ആൻഡ് നിമിഷ ഇൽസ ആന്റണി.
5: ഹായ് ഓൾ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആൽബിൻ അനി ഗീവഗീസ്.
6: ഞാൻ നിമിഷ ഇൽസ ഡാനിയൽ. സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്നും സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
5: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ വീടുകളിലും പ്രസക്തമായ ഒരു വിഷയമാണ്, പേരന്റിംഗ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഒരു കാര്യം ചോദിക്കട്ടെ?
6: ചോദിച്ചോ.
5: നമ്മൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും വിഷമമോ പ്രശ്നമോ ഉണ്ടായാൽ വീട്ടിൽ വന്ന അതെല്ലാം തുറന്നു പറയാറുണ്ടായിരുന്നു?
6: സത്യമായി പറഞ്ഞാൽ എപ്പോഴും ഇല്ല. ചിലപ്പോഴൊക്കെ വഴക്ക് പറയുമോ എന്ന പേടിയും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കില്ല എന്ന തോന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കാരണം കുറച്ചൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്.
5: ഇന്നും പല കുട്ടികളുടെ അവസ്ഥ ഇതുതന്നെയാണ്. മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണവും വിദ്യാഭ്യാസ സൗകര്യവും ഒക്കെ നൽകുന്നു. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് അവർ കേൾക്കുന്ന ഒരാളായിരുന്നു.
6: അതെ, തീർച്ചയായും. പേരന്റിംഗ് എന്നത് കുട്ടിയെ വളർത്തുക മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതമായി തന്റെ വികാരങ്ങൾ പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതുകൂടിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടേതായ ജോലി തിരക്കുകളിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും ഫോൺ നോക്കി ഇരിക്കുകയാണ്. പുറലോകവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു.
5: ഇപ്പോൾ കേരളത്തിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾക്കെതിരായി അതിക്രമങ്ങളും ഓൺലൈൻ ചൂഷണങ്ങളും കേൾക്കുമ്പോൾ വളരെ വിഷമമാകുന്നു.
6: അതെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ അടുത്ത് തന്നെ നടന്ന നവജാത ശിശുവിന്റെ വിഷയം നാം കണ്ടതല്ലേ? ഒന്നും അറിയാതെ ഈ ലോകത്തിലേക്ക് പിറന്നു വീണ കുഞ്ഞാണ്. പക്ഷെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
5: താൻ ചെയ്യാത്ത തെറ്റ് പോലും അറിയാതെ സ്വന്തം അമ്മയുടെയും രണ്ടാനച്ഛന്റെയും കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനം നാം മറക്കരുത്. ഇതുപോലെ നിരവധി കേസുകൾ നാം അറിയാതെയും അറിഞ്ഞും ഈ ലോകത്ത് നടന്നിട്ടുണ്ട്.
6: അതെ, കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് ശാരീരിക സുരക്ഷയും മാനസിക സുരക്ഷയും ഒരുപോലെ ആവശ്യമാണ്. കുട്ടികൾ ഭയന്നോ സമ്മർദ്ദത്തിലോ ജീവിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്.
5: പല മാതാപിതാക്കളും പറയാറുണ്ട്, ഞങ്ങൾ ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷേ കുട്ടികളുടെ അഭിപ്രായവും വികാരവും കേൾക്കാൻ സമയം അവർ കണ്ടെത്താറുണ്ടോ?
6: ഇല്ല, പക്ഷെ അവർ അതിന് സമയം കണ്ടെത്തേണ്ടതില്ലേ?
5: അതെ നിമിഷ, തീർച്ചയായും കണ്ടെത്താറായിട്ടുണ്ട്. കുട്ടികളോട് ദിവസവും കുറച്ച് സമയം സംസാരിക്കുക. സ്കൂളിൽ എന്ത് സംഭവിച്ചു, ഇന്ന് സന്തോഷമായിരുന്നോ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. കുട്ടികൾക്ക് അവരെ കേൾക്കുവാൻ ഒരാളുണ്ട് എന്ന് തോന്നൽ തന്നെ അവർ കൂടുതൽ ആത്മവിശ്വാസത്തോടെ വളരാൻ സാധിക്കും.
6: അവർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വന്ന് തുറന്നു പറയാൻ ഉള്ള കോൺഫിഡൻസ് കൂടും. ഇതിലൂടെ പല പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
5: കൂടാതെ കുട്ടികളെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ പ്രത്യേക നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടല്ലോ?
6: അതെ ആൽബിൻ, തീർച്ചയായും ഉണ്ട്. ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിരവധി നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് പോക്സോ ആക്ട്, കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ രൂപീകരിച്ച നിയമമാണത്.
5: അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾക്കും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്കും വേണ്ടിയുള്ള പരിചരണവും പുനരധിവാസവും ഉറപ്പിക്കുന്നതാണ്.
6: അപ്പോൾ ഒരു കുട്ടി വീട്ടിൽ സുരക്ഷിതനല്ലെങ്കിൽ അഥവാ മാതാപിതാക്കളുടെ സംരക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യുക?
5: അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെ ചിൽഡ്രൻസ് ഹോം പോലുള്ള ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാറുണ്ട്. പലർക്കും ചിൽഡ്രൻസ് ഹോം എന്നാൽ ഒരു താമസ സ്ഥലം മാത്രമാണെന്നുള്ള ധാരണയുണ്ട്. എന്നാൽ അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും കൗൺസിലിംഗും സംരക്ഷിതമായ അന്തരീക്ഷവും എന്നിവ ലഭിക്കുന്നു.
6: അവിടെയും സോഷ്യൽ വർക്കർമാരുടെ പങ്ക് പ്രധാനമല്ലേ?
5: അതെ അതെ, തീർച്ചയായും വളരെ പ്രധാനമാണ്. ഒരു സോഷ്യൽ വർക്കർ കുട്ടിയുടെ പശ്ചാത്തലം മനസ്സിലാക്കുകയും അവന്റെ അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ വിലയിരുത്തുകയും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകുകയും കുടുംബവുമായി വീണ്ടും ചേർക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു.
6: കൂടാതെ സ്കൂളുകളിലും ആശുപത്രികളിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിലും കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രങ്ങളിലുമെല്ലാം സോഷ്യൽ വർക്കർമാർ പ്രവർത്തിച്ചു വരുന്നു.
5: അതായത് പ്രശ്നം വന്നാൽ മാത്രം ഇടപെടുന്നവരല്ല, പ്രശ്നങ്ങൾ വരാതിരിക്കാനും പ്രവർത്തിക്കുന്നവരാണ് സോഷ്യൽ വർക്കർമാർ.
6: അതെ ആൽബിൻ, അതാണ് സോഷ്യൽ വർക്കിന്റെ പ്രത്യേകത. ബോധവൽക്കരണം, കുടുംബങ്ങൾക്ക് പിന്തുണ, കുട്ടികളുടെ അവകാശ സംരക്ഷണം, കൗൺസിലിംഗ്, പുനരധിവാസം, ഇതെല്ലാം സോഷ്യൽ വർക്കിന്റെ ഭാഗമാണ്.
5: ഒരു കുട്ടിയെ വളർത്തുക എന്നത് അവന് നല്ല മാർക്കും നല്ല ജോലിയും നേടിക്കൊടുക്കുക എന്നത് മാത്രമല്ല, സുരക്ഷിതവും സന്തോഷകരമായ ബാല്യം നൽകുക കൂടെയല്ലേ?
6: തീർച്ചയായും അതെ. കുട്ടികൾ ഭയമല്ല, വിശ്വാസത്തോടെ മാതാപിതാക്കളോട് സംസാരിക്കുവാനും കഴിയണം. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയവും ശ്രദ്ധയുമാണ്.
5: ഒരു കുട്ടിയെ വളർത്താൻ ഒരു കുടുംബം മാത്രം പോരാ, ഒരു സമൂഹം മുഴുവനും വേണം എന്ന് പറയാറുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളെ കേൾക്കാം, മനസ്സിലാക്കാം, സംരക്ഷിക്കാം.
6: ഇന്നത്തെ കുട്ടികളാണ് നാളെയുടെ സമൂഹം. അവരുടെ സുരക്ഷയും സന്തോഷവും നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്.
5: കുട്ടികൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കൂ, അവരോട് സംസാരിക്കൂ, അവരുടെ ലോകം മനസ്സിലാക്കുവാൻ ശ്രമിക്കൂ. ഞാൻ ആൽബിനി ഗിയോർഗീസ്.
6: ഞാൻ നിമിഷ എൽസാ ഡാനിയൽ. സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്നും സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി. ഈ പരിപാടിയുടെ മൂന്നാം ഭാഗം നമുക്ക് അടുത്ത ദിവസം തന്നെ കേൾക്കാം.
4: സോഷ്യൽ വർക്ക്, സേവനത്തിൽ നിന്ന് സാമൂഹിക മാറ്റത്തിലേക്ക് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്റ്റുഡന്റ്സ് കോർണറിൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ ആൽബിൻ അനീഗി വഗീസ് ആൻഡ് നിമിഷ എൽസ ആന്റണി. ഈ വിഷയത്തിന്റെ മൂന്നാം ഭാഗം കേൾക്കാം അടുത്ത ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
7: മനസ്സിന്റെ

കൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: ഹായ്, ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. രുചിക്കൂട്ടിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ആരോഗ്യ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡിന്റെ കാര്യത്തില്. അപ്പൊ നമ്മളുടെ മലയാളികളുടെ അടുക്കളയിൽ വീണ്ടും സജീവമാകുന്ന വിഭവങ്ങളിൽ ഒന്നുണ്ട്, അതായത് ചേമ്പിൻ തണ്ടുകറി. ഈ മഴക്കാലത്ത് ശരീരത്തിന് ചൂടും പോഷകവും നൽകുന്ന ഈ നാടൻ കറിക്ക് പഴയ തലമുറയുടെ ഭക്ഷണശീലങ്ങളിൽ ഒരു പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു. ചേമ്പിന്റെ ഇലയും കിഴങ്ങും പോലെ തന്നെ തണ്ടും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. അപ്പൊ അത് ശരിയായ രീതിയിൽ തൊലിയൊക്കെ നീക്കി പാകം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോഷകമൂല്യം ലഭിക്കുന്ന ഒരു കറി കൂടിയാണ്. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു

ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അഞ്ചെണ്ണം, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. ചേമ്പിൻ തണ്ട്, തേങ്ങ ചിരകിയത്, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, വറ്റൽ മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. ആദ്യം ഈ ചേമ്പിൻ തണ്ടിന്റെ ആ പുറന്തലിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നീക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് കഴുകി അല്പം മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക, ഈ ഒരു ചേമ്പിൻ തണ്ട്. അപ്പൊ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോരുത്, ഇങ്ങനെ പേസ്റ്റ് പോലെ ആവണ്ട, ഒരു തരുതരിപ്പ് വേണം. അങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ അരപ്പ് വേവിച്ച ചേമ്പിൻ തണ്ടിൽ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ നിന്ന് വേവിച്ചെടുക്കുക. കറി ഒരുപാട് തിളപ്പിക്കേണ്ട കേട്ടോ, ഒത്തിരി അങ്ങ് തിളച്ചു മറിയുന്നതൊരു നോക്കി നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഒരു പാന് അല്ലെങ്കിൽ ചീനച്ചട്ടയോ ഒക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് ഒട്ടിക്കുക. വറ്റൽ മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയൊക്കെ വഴറ്റി ഈ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ തണ്ട് കറി തയ്യാറ്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. ഈ ചേമ്പിൻ തണ്ടിന്റെ നാരും അതിന്റെ പുറത്തെ തൊലയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യണം. ഇളം തണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ നാടൻ ടേസ്റ്റ് ഉണ്ടല്ലോ അത് കൂടും. വേണമെന്നുണ്ടെങ്കിൽ പയറോ ചെറുപയറോ ചേർത്തിട്ട് ഈ കറി കൂടുതൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആക്കുകയും ചെയ്യാം. എന്തായാലും പഴമയുടെ രുചിയും ആരോഗ്യത്തിന്റെ കരുതൽ ഒരുമിക്കുന്ന ഒരു നാടൻ വിഭവമാണ് ഇന്നും നമ്മളുടെ മലയാളികളുടെ അടുക്കളയിലെ പ്രിയപ്പെട്ട കറികളിൽ ഒന്നാണ്. ചൂട് ചോറോ ഇനിയിപ്പോ കഞ്ഞിക്കൊപ്പമോ ഒക്കെ ഏറ്റവും കൂടുതൽ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു ചേമ്പിൻ തണ്ട് കറി എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലൊന്നാണിത്. പിന്നെ കോവിഡ് സമയത്തൊക്കെ ഈ ചേമ്പിൻ തണ്ടൊക്കെ ആയിരുന്നു എല്ലാവരുടെ ആശ്രയം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് സൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഇതുവരെ ഒരു തവണ പോലും ഫേസ് പാക്ക് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി, അതായത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള രണ്ട് അടിപൊളി ഫേസ് പാക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. പണ്ട് കാലം മുതലേ സൗന്ദര്യ സംരക്ഷണത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് മഞ്ഞളും പാലും. ഈ മഞ്ഞളിന്റെയും പാലിന്റെയും ഗുണങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാണെങ്കിൽ ഈ ഒരൊറ്റ എപ്പിസോഡ് കണ്ട് തീരില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ആദ്യത്തെ ആ ഒരു സിമ്പിൾ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളും പാലും തന്നെയാണ്. ആദ്യം നല്ല കസ്തൂരി മഞ്ഞള് പൊടിച്ചതെടുക്കുക കേട്ടോ. ഇനിയിപ്പോ മഞ്ഞളിന്റെ പൊടി ഇല്ലെങ്കിൽ ചതച്ച്, അതായത് നമുക്ക് തണ്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അത് ചതച്ചെടുത്തായാലും മതി. ഇനി ഇതിലേക്ക് നല്ല നാടൻ പശുവിൻ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ശേഷം ഫേസ് നന്നായിട്ട് കഴുകി ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചെറിയൊരു നീറ്റല് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി വലിയ രീതിയിൽ നീറ്റലൊക്കെ ഉണ്ടാകുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെവിയുടെ ബാക്ക് ഒന്ന് ചെറുതായിട്ട് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ഈ ഒരു പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ട് സഹായിക്കും. അപ്പൊ ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു സിമ്പിൾ ഫേസ് പാക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ചന്ദനമാണ് കേട്ടോ. മുഖകാന്തിക്ക് ചന്ദനം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ അമ്മമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനോഹരമായ ചർമ്മം സ്വന്തമാക്കാനായിട്ട് ചന്ദനം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് റോസ് വാട്ടർ. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇനി തയ്യാറാക്കാൻ പോകുന്ന ഫേസ് പാക്കിന്റെ പ്രധാന ഐറ്റംസ് ഇവർ രണ്ടുപേരുമാണ്, ചന്ദനവും റോസ് വാട്ടറും. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചന്ദനത്തിന്റെ പൊടി ഒരു ബൗളിലേക്ക് എടുക്കുക. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആകാൻ പാകത്തിന് റോസ് വാട്ടറും ആഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ നല്ല ഒരു സോഫ്റ്റ്നെസ് ലഭിക്കാനായിട്ടും സഹായിക്കും. അപ്പൊ അത്രയുള്ളൂ, തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് സിമ്പിൾ ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ചാറ്റ പറയാണ് കേട്ടോ. ഇത്രയും നേരം ചമയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർ ജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാട് തേടി കടല് താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം. മഴ കുറവാണെങ്കിലും മഴക്കാല ചാരുത മാഞ്ഞിട്ടില്ല നമ്മുടെ മൂന്നാറിൽ. മൂടൽമഞ്ഞും കുളിരും സഞ്ചാരികളുടെ മനം കവരുകയാണ്. ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആർ ജെ അമൃത കാർത്തിക. മൂന്നാറിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? വരയാടുകളുടെ പറുദീസയായ രാജമലയിൽ പുതുതായി തയ്യാറാക്കിയ പന്നൽ ഗാർഡൻ ഓണത്തിന് മുൻപ് സഞ്ചാരികൾക്ക് തുറന്നു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ. പഴയ മൂന്നാറിലെ ഹൈഡൽ പാർക്കിൽ കുട്ടികൾക്കുൾപ്പെടെയുള്ള 14 പുതിയ റൈഡുകളാണ് ഹൈഡൽ ടൂറിസം ഓണത്തോടനുബന്ധിച്ച് തയ്യാറാക്കുന്നത്. കൂടാതെ വൈദ്യുത വിളക്ക് അലങ്കാരങ്ങൾ സ്ഥാപിക്കുന്ന ജോലികൾ നടന്നു വരുന്നുണ്ട്. മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഓണക്കാലത്ത് സഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്ത് 7 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന 3 സ്പീഡ് ബോട്ടുകൾ പുതുതായി എത്തിച്ചിട്ടുമുണ്ട്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഓണ സീസണു മുൻപ് ഓടിക്കാനാണ് തീരുമാനം. കൂടാതെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ 70 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടും കഴിഞ്ഞ ദിവസം മുതൽ ഓടിത്തുടങ്ങി. KFTCയുടെ മാട്ടുപ്പെട്ടി റോഡിലെ ഫ്ലവർ ഗാർഡൻ, DTPCയുടെ ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളും ഓണക്കാലത്തെത്തുന്ന സന്ദർശകരെ സ്വീകരിക്കാനായി ഒരുങ്ങി. ഫ്ലവർ ഗാർഡനിൽ വിദേശ ഇനം ഉൾപ്പെടെ 700-ൽ ചെടികളാണ് പൂത്തു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓണാവധി ആഘോഷിക്കാൻ നമ്മുടെ തേക്കടിയും റെഡിയാണ് കേട്ടോ. തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് ആണ് മുഖ്യ ആകർഷണം. അതോടൊപ്പം വനത്തിലൂടെയുള്ള ട്രക്കിംഗ് പരിപാടികളും സഞ്ചാരികൾക്ക് ഹരം പകരും. ഇതിനു പുറമെ ഗവി, പരുന്തുംപാറ, തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടങ്ങൾ, ചെല്ലാർ കോവിൽ എന്നിവിടങ്ങളിലേക്ക് ജീപ്പ് സവാരിയുണ്ട്, ആന സവാരിയുണ്ട്, സ്പൈസ് പ്ലാന്റേഷൻ സന്ദർശനം, കഥകളി, കളരിപ്പയറ്റ്, റോസ് പാർക്ക് തുടങ്ങി വിവിധ വിനോദ ഉപാധികളും തേക്കടി സഞ്ചാരികളെ ആകർഷിക്കുന്നു. അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ധാ നിങ്ങൾക്കായി ഒരു യാത്രയിൽ ഇങ്ങനെ തരികയാണ്. അപ്പോ മറക്കാതെ തന്നെ മൂന്നാറിലേക്ക് ഒരു യാത്രയങ്ങ് പ്ലാൻ ചെയ്തോട്ടോ. അങ്ങനെ മൂന്നാറിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ശുഭയാത്രയിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്.
4: നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ നമ്മൾ പലർക്കും ഒരു സംശയമുണ്ട്, MBAയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ MBA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഒന്നാമത്തെ എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു ഡിഗ്രി 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അത് MBA എടുക്കാനായിട്ട് BBA തന്നെ വേണമെന്നോ അല്ലെങ്കിൽ BCOM ഡിഗ്രി തന്നെ വേണമെന്നോ നിർബന്ധമില്ല. ഏത് ഡിഗ്രി കോഴ്സുകാർക്കും MBA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. MBAക്ക് പഠിക്കണമെങ്കിൽ ഡിഗ്രിക്ക് 50% കൂടുതൽ മാർക്ക് വേണം. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാം പാസ്സാവണം. അപ്പൊ ആ ഒരു കാര്യത്തിലും പലർക്കും സംശയം കാണും, ഏത് എൻട്രൻസ് എക്സാമുകളാണ് കേരളത്തിൽ നമ്മൾ വാലിഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. കേരളത്തിൽ നമ്മൾ എടുക്കുന്ന എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ KMAT, CMAT, CAT ഈ 3 എക്സാമുകൾ മാത്രമേ MBAക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതിനകത്ത് ചിലർക്കുണ്ട് സംശയം, മാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അത് കേരളത്തിൽ ആപ്ലിക്കബിൾ ആണോ? കേരളത്തിൽ ആക്ച്വലി മാറ്റ് എക്സാം ആപ്ലിക്കബിൾ അല്ല, അത് കേരളത്തിന് പുറത്തോട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് മാറ്റ് എക്സാം ആപ്ലിക്കബിൾ. അതിന് പകരമാണ് KMAT എന്ന് പറയുന്ന എക്സാം നമ്മൾ കേരളത്തിൽ നടത്തുന്നത്. പിന്നെ അടുത്തൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത, എത്ര മാർക്കാണ് വേണ്ടത്? ഇപ്പൊ ഒരു എൻട്രൻസ് പാസ് ആവണമെങ്കിൽ എത്ര മാർക്കാണ് വേണ്ടതെന്നുള്ളതാണ്. 10% മാർക്ക് മതി നമുക്ക് എൻട്രൻസ് പാസ്സാവാനായിട്ട്. ഇപ്പൊ ഓരോ എൻട്രൻസ് എക്സാം നോക്കുവാണെങ്കിൽ ആദ്യം KMAT നോക്കുവാണെങ്കിൽ 720 KMAT മാർക്ക് വരുന്നത്. 720 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാം പാസ്സാവും. CMAT ആണെങ്കിൽ CMAT 400 മാർക്ക് വരുന്നത്. 400 40 മാർക്ക് ഉണ്ടെങ്കിൽ CMAT പാസ്സാകും. CAT എക്സാം ആണെന്നുണ്ടെങ്കിൽ CAT 300 മാർക്ക് വരുന്നത് ടോട്ടൽ. അപ്പോൾ 300 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് CAT എക്സാം പാസ്സാകും. അപ്പോൾ 10% മാർക്ക് മതി എൻട്രൻസ് പാസ്സാവാനായിട്ട്, ഏതെങ്കിലും ഒരു എൻട്രൻസ് പാസ്സായാൽ മതി. ഇനി ഇപ്പം നമുക്ക് ഡിഗ്രിക്ക് 50% മാർക്കുണ്ട്, നമ്മൾ എൻട്രൻസ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് MBAക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്ഫാസ്റ്റിൽ ഓൾറെഡി ഇപ്പം നമുക്ക് MBA ഒരു കോഴ്സ് ഉണ്ട്. അപ്പം MBA കോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മാക്ഫാസ്റ്റിന്റെ രീതിയിലാണ് നമ്മൾ MBAയെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. മാക്ഫാസ്റ്റിൽ ഇപ്പം നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയി, എൻട്രൻസ് ക്വാളിഫൈ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രൊസീജിയർ എന്താണ്? ഇപ്പൊ ക്വാളിഫൈഡ് ആണ് നമ്മൾ MBA ചെയ്യാനായിട്ട്, ഇനി അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മാക്ഫാസ്റ്റ് MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം പോരാ, നമുക്ക് അതിന് അഡ്മിഷനായിട്ട് അതിന് സെപ്പറേറ്റ് ഒരു പ്രോസസ് ഉണ്ട്. അതിൽ MG യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് എൻട്രൻസിന് 80% മാർക്കും, പിന്നെ നമുക്കൊരു GD ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. GD 10% മാർക്കും ഇന്റർവ്യൂവിന് 10% മാർക്കും, അങ്ങനെ 100%, 100 മാർക്ക് വരുന്നത്. അപ്പം എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ കോളേജിന്റെ വകയിൽ GD കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. ഇതിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു സംശയം വരാനുള്ളത്, MBA ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചപ്പോൾ MBA ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ടത്? അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പൊ എൻട്രൻസ് എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവണം. അപ്പൊ എൻട്രൻസ് എക്സാമിലെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ലോജിക്കൽ റീസണിങ് ചോദിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതോടൊപ്പം തന്നെ ജനറൽ നോളജ് ചോദിക്കാം, ഇംഗ്ലീഷ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഏത് കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന്, ഏത് കോളേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ കോളേജിന്റെ അഫിലിയേഷന്റെ കാര്യങ്ങളൊക്കെ, അഫിലിയേറ്റഡ് ആണോ കോളേജ്, അഫിലിയേറ്റഡ് ആണോ, AACT അപ്രൂവൽ ഉള്ളതാണോ, MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിന് വേണ്ട ഒരു വിദ്യാർത്ഥി MBA കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത്, അതാണ് ഒരു സംശയം വരാനുള്ള സാധ്യത. അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ നമുക്കൊരു എൻട്രൻസ് എക്സാം കാണും. ആ എൻട്രൻസ് എക്സാമിന് അകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ളത് അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനായിട്ട് അതിനകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല് ജനറൽ നോളജ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, ലോജിക്കൽ റീസണിങ് ചോദിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. പിന്നെ നമ്മളൊരു കോളേജിൽ ചെല്ലുമ്പോൾ ആ കോളേജിൽ നമുക്കൊരു GD ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. അപ്പൊ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ച ഡിഗ്രി ഏതാണോ അതിനെക്കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്കൊരു ജനറൽ നോളജ് വേണം. ഇതൊക്കെ വേണം ഇതിന് നമ്മൾ MBA ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ള ഒരു സംശയം വരാനുള്ളത്, ഇപ്പൊ MBAക്ക് നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ മാക്ഫസ് കോളേജിലുള്ള സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞാൽ നമുക്കിവിടെ ഉള്ളത് HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ബിസിനസ് അനലിറ്റിക്സ്, ഇത്രയും ആണ് നമുക്കിവിടെയുള്ള സ്പെഷ്യലൈസേഷൻ. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ഇലക്ടീവ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ആണ് ഈ സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കാം, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. ഈ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എവിടെയൊക്കെയാണ്? എല്ലാ മേഖലകളിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബാങ്കിങ് നമ്മൾ നോക്കിയാലും സർവീസ് സെക്ടേഴ്സ് നോക്കിയാലും മാനുഫാക്ചറിങ് സെക്ടേഴ്സ് നോക്കിയാലും എല്ലായിടത്തും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ കമ്പനികളിലും HR ഡിവിഷന്, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് MBAയിൽ നമ്മൾ ഈ പറഞ്ഞ HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിലും നമുക്ക് MBAക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയുള്ള കോളേജ് വേണം സെലക്ട് ചെയ്യാനായിട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ആ കോളേജ് AACT അപ്രൂവൽ ആണോ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടോ, പിന്നെ അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് എത്രമാത്രം ഉണ്ട്, അവിടെ പ്ലേസ്മെന്റ്സ് ഉണ്ടോ, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ AACT അപ്രൂവൽ ഉള്ളതാണ്, നമുക്ക് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ളതാണ്, NAAC അക്രഡിറ്റേഷൻ ഉള്ളതാണ്. ഈ വർഷം മുതൽ നമ്മൾ മാക്ഫസ് കോളേജ് ഓട്ടോണോമസ് ആയി മാറിയിരിക്കുകയാണ്. നമുക്കുള്ള ഫാക്കൾട്ടീസ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്ലേസ്മെന്റ് സെല്ലും നമ്മൾക്ക് ഇവിടെയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണം നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോ MBA പഠിച്ചു, MBA പഠിച്ചിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ വ്യക്തിത്വ മാറ്റങ്ങൾ ഉണ്ടാകാം, നമുക്കിപ്പോ MBA പഠിക്കാൻ എന്തൊക്കെ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടുന്ന സ്കിൽസ് എന്തൊക്കെയാന്ന് വെച്ചാല് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ്, നമ്മുടെ ലീഡർഷിപ്പ്, നമ്മുടെ ഒരു ടീം വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും MBA പഠിക്കുമ്പോൾ. പിന്നെ ഒരു മെയിൻ ഒരു സംശയം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് റെഗുലറായിട്ട് MBA ചെയ്യാം, ഡിസ്റ്റന്റ് ആയിട്ട് MBA ചെയ്യാം. റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? എപ്പോഴും നമ്മൾ ഒരു കരിയർ MBA വഴി നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം റെഗുലർ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പുസ്തകം നോക്കി പഠിച്ചു, എക്സാം എഴുതി, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വർഷം, നാല് സെമസ്റ്റർ നമ്മൾ രണ്ട് വർഷം പഠിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകും. മെയിൻ ആയിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് പ്രൊജക്ടുകളാണ് ചെയ്യാനുള്ളത്. രണ്ട് പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തന്നെ പറഞ്ഞ് നമ്മൾ കമ്പനികളിൽ നമ്മൾ പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും എന്തൊക്കെയാണ് ഒരു കമ്പനിയിൽ നടക്കുന്നത് എന്നുള്ളൊരു ഇന്റേൺഷിപ്പ് തന്നെ നമുക്ക് രണ്ട് മാസത്തേക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ രണ്ട് അടുത്ത പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമുക്കൊരു ടോപ്പിക്കിൽ ഒരു റിസർച്ച് പോലെ നമുക്കൊരു ടോപ്പിക് എടുത്ത് നമുക്ക് അവിടെ റിസർച്ച് പോലെ ചെയ്യാൻ പറ്റും. അതൊരു പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം അനുസരിച്ച് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അല്ലാതെ പഠിക്കുവാണെങ്കിൽ ഒരു കോളേജ് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴിയും ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റഡ് ടോക്സ് നമുക്ക് നമ്മുടെ കമ്പനികളുടെ CEOസിനെയൊക്കെ വിളിച്ച് ഇൻവൈറ്റഡ് ടോക്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴി നമുക്കൊരു കമ്പനി നമുക്ക് പോയി വിസിറ്റ് ചെയ്താൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ നോളജുകൾ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ MBA ചെയ്യുന്നതായിരിക്കും നമ്മുടെ കരിയറിന് ഏറ്റവും നല്ലത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിലൂടെ ശ്രോതാക്കൾ കേട്ടത് MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് മാക്സ്വാസ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്വാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ಹೃದಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924
1: കൊച്ചി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
2: എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

മക്കൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
0: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ മധുരഗീതങ്ങളിലൂടെ നമ്മളിങ്ങനെ കേട്ടു പോവുകയാണല്ലേ. ഒരുപാട് അതുല്യ ഗായകരെ കുറിച്ചും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അവരുടെ പാട്ടുകളെ കുറിച്ച്, അവരുടെ പാട്ടുകളുടെ പ്രത്യേകതകളെ കുറിച്ച്. അങ്ങനെ ശബ്ദത്തിന്റെ മാധുര്യം എന്ന വാക്കിന് ഒരു ശബ്ദരൂപം കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കണ്ണുമടച്ചൊരാൾക്ക് കൊടുക്കാം. ആർക്കാണ്? സുജാത മോഹൻ. മൃദുത്വവും വ്യക്തതയും ഒരുപോലെ ചേർന്ന ആലാപനമാണ് സുജാത മോഹൻ എന്ന ഗായികയിൽ ഏറ്റവും നമ്മൾ കാണുന്ന പ്രത്യേകത. ഉയർന്ന ശ്രുതിയിലായാലും താഴ്ന്ന ശ്രുതിയിലായാലും ഒരേ മൃദുലത നിലനിർത്താൻ കഴിയുന്നു എന്നതാണ് വളരെ വലിയൊരു പ്രത്യേകത. പാട്ടിലെ ഓരോ വാക്കും വ്യക്തമായി കേൾക്കുന്ന ഉച്ചാരണ ശുദ്ധിയും ഭാവത്തിനനുസരിച്ച് ശബ്ദത്തിന്റെ തീവ്രത നിയന്ത്രിക്കുന്ന കഴിവുമാണ് സുജാത മോഹൻ എന്ന ഗായികയെ തലമുറകളുടെ പ്രിയ ഗായികയാക്കിയത്. അങ്ങനെ ഇന്ന് മധുരഗീതങ്ങളിലൂടെ സുജാത മോഹന്റെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്.

സുജാത പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു പാട്ട് ഏറ്റെടുക്കുന്നതിനു മുമ്പ് ആദ്യം അതിന്റെ വരികൾ വായിക്കാറുണ്ടെന്ന്. വരികളിൽ അർത്ഥശൂന്യതയോ അനാവശ്യമായ ദ്വയാർത്ഥങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കും. സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, സിനിമയുടെ സാഹചര്യങ്ങൾ എന്നിവയും വിലയിരുത്തും. പാട്ട് തന്റെ ശബ്ദത്തിന് യോജിക്കുന്നുണ്ടോ, അതിന്റെ ഭാവം തനിക്ക് ആത്മാർത്ഥമായി അവതരിപ്പിക്കാൻ കഴിയുമോ എന്നതും പ്രത്യേകം നോക്കുന്ന ഒരു ഗായിക കൂടിയാണെന്ന് പറയുന്നു. കേൾക്കാം സുജാത മോഹന്റെ മറ്റൊരു മനോഹരമായ ഗാനം.

സുജാത മോഹന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഭാവമാണ്. പ്രണയഗാനമായാലും വിരഹഗാനമായാലും ഭക്തിഗാനമായാലും ഓരോ വികാരവും അവർ ശബ്ദത്തിലൂടെ സ്വാഭാവികമായി എത്തിക്കുന്നുണ്ട്. അമിതമായ അലങ്കാരങ്ങളില്ലാതെ പാട്ട് ആവശ്യപ്പെടുന്ന വികാരം മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതിയാണ് സുജാത മോഹൻ എന്ന ഗായികയുടെ ആലാപനത്തിന്റെ കരുത്ത്.

ജോൺസൺ മാഷ്, ഇളയരാജ, എം ജി രാധാകൃഷ്ണൻ, വിദ്യാസാഗർ, ഔസേപ്പച്ചൻ, മോഹൻ സിത്താര, എം ജയചന്ദ്രൻ തുടങ്ങി പല സംഗീത സംവിധായകരും സുജാതയുടെ ശബ്ദത്തെ വിശ്വസിച്ചു. കാരണം ഏത് സംഗീത ശൈലിയിലും അവർ സ്വയം ഇണങ്ങും. സംഗീത സംവിധായകൻ മനസ്സിൽ കാണുന്ന ആ ഭാവം കൃത്യമായി ആലാപനത്തിൽ പകർത്താൻ കഴിയുന്ന ഗായിക എന്ന വിശ്വാസമാണ് അവർ നേടിയെടുത്തത്.

മലയാളം മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ സുജാത മോഹൻ പാടിയിട്ടുണ്ട്. ഓരോ ഭാഷയുടെയും ഉച്ചാരണ രീതികൾ ശ്രദ്ധാപൂർവം പഠിച്ചു പാടുന്നതിനാൽ ആ ഭാഷയുടെ സ്വാഭാവികത പാട്ടുകളിൽ നമുക്ക് വളരെയധികം അനുഭവപ്പെടും. ഭാഷ മാറിയാലും ശബ്ദത്തിന്റെ മാധുര്യവും ഭാവസമ്പന്നതയും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല.

ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ വരികൾ പലവട്ടം വായിക്കും, അർത്ഥം മനസ്സിലാക്കും. സംഗീത സംവിധായകന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ട് ഗായിക സുജാതയ്ക്ക്. പാട്ട് വെറുതെ അങ്ങ് പാടുകയല്ല, അത് മനസ്സിലാക്കി അവതരിപ്പിക്കുകയാണ് വേണ്ടതെന്ന് വിശ്വസിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ സുജാത മോഹൻ എന്ന ഗായികയുടെ പാട്ടുകളിൽ സ്വാഭാവികത ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.

ഫാസ്റ്റ് 90.4 മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജെ അമൃത കാർത്തിക. പതിറ്റാണ്ടുകളായി സിനിമാ സംഗീത രംഗത്ത് സജീവമായിട്ടും സുജാതയുടെ ശബ്ദത്തിന്റെ പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പുതിയ തലമുറ സംഗീത സംവിധായകരോടൊപ്പവും അവർ ഒരേ ആത്മവിശ്വാസത്തോടെ പാടുന്നുണ്ട്. അതേസമയം പഴയ തലമുറയുടെ മധുരവും നിലനിർത്തി പോകുന്നുമുണ്ട്. അതുകൊണ്ടാണ് മൂന്ന് തലമുറകളിലെ സംഗീതാസ്വാദകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അപൂർവ ഗായികയായി സുജാത മോഹൻ മാറിയത്.

സിനിമാ ഗാനങ്ങൾ മാത്രമല്ല ഭക്തിഗാനങ്ങൾ, ആൽബങ്ങൾ, ടെലിവിഷൻ ടൈറ്റിൽ ഗാനങ്ങൾ, സ്റ്റേജ് പരിപാടികൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ സുജാത തന്റെ ശബ്ദമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഭക്തിഗാനങ്ങളിൽ ഭക്തിയും പ്രണയഗാനങ്ങളിൽ സ്നേഹവും വിരഹഗാനങ്ങളിൽ വേദനയും ഒരേ സ്വാഭാവികതയോടെ പകരാൻ കഴിയുന്ന ഗായികയാണ് സുജാത മോഹൻ.

വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ലാളിത്യവും വിനയവും കൈവിടാത്ത വ്യക്തിത്വമാണ് സുജാത എന്ന ഗായികയുടേത്. സംഗീതത്തിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ് എന്ന സന്ദേശം അവർ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. പുതിയ ഗായകരെ പ്രോത്സാഹിപ്പിക്കുകയും സംഗീതത്തെ ഒരു പഠനയാത്രയായി കാണുകയും ചെയ്യുന്ന സമീപനമാണ് സുജാതയെ കൂടുതൽ ആദരിക്കപ്പെടുന്ന കലാകാരിയാക്കുന്നത്.

ഒരു നല്ല പാട്ട് കാലത്തെ അതിജീവിക്കുന്നത് അതിന്റെ സംഗീതം കൊണ്ട് മാത്രമല്ല, അതാലപിച്ച ശബ്ദത്തിന്റെ ആത്മാർത്ഥത കൊണ്ടുകൂടിയാണ്. സുജാതാ മോഹന്റെ പാട്ടുകൾ ഇന്നും റേഡിയോയിലും ടെലിവിഷനിലും സംഗീതവേദികളിലും സ്ഥിര സാന്നിധ്യമാണ്. കാരണം അവരുടെ ഓരോ ഗാനത്തിലും കേൾക്കുന്ന സത്യസന്ധതയും വാക്കുകളെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്ന രീതിയും സംഗീതത്തോടുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് തന്നെ തലമുറകൾ മാറിയിട്ടും സുജാതയുടെ ശബ്ദം മലയാളിയുടെ മനസ്സിലെന്നും മധുരഗീതമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മധുരഗീതങ്ങളിലൂടെ സുജാത മോഹൻ എന്ന അതുല്യ ഗായികയുടെ കുറച്ച് ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി മധുരഗീതങ്ങളിലൂടെ മറ്റൊരു ഗായികയുടെ അല്ലെങ്കിൽ ഗായകന്റെ ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം. കൂടെയുണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.